0: കൂടി ജോലി ചെയ്യും. മരക്കമ്പോളത്തിലെ ജോലിക്കാർ അർദ്ധജലജീവികളായിരിക്കണം. അരവരെ എപ്പോഴും വെള്ളത്തിലാണ്, ചിലപ്പോൾ മുട്ടോളം ചളിയിലും. അവിടെ നിന്ന് മരത്തടി ഉന്തണം. ജീവിതത്തിൽ പകുതിയും അവർ വെള്ളത്തിൽ കഴിച്ചുകൂട്ടുന്നു. കുഴിനഖം കുത്തിയ കാലടിയും മരവിച്ച മുഖവുമായി ജീവിതം കട്ടികൂടി വരുന്നു. കാലുകൾ പതുക്കെ തുഴകളായി മാറും. പലരെയും നപുംസകത്വം ബാധിക്കും. അവിടെ പരിണാമം പിന്നോക്കം നടക്കുകയാണ്. എന്നാൽ ആ മരത്തടികളോടും ശീതത്തോടും യുദ്ധം വെട്ടി ജയിക്കുവാൻ കഴിയുന്നവൻ ജയിക്കുക തന്നെ ചെയ്യുന്നു. സുലൈമാൻ തോൽക്കാതെ മുന്നോട്ട് നീങ്ങി. കിണഞ്ഞു ജോലി ചെയ്യും. എന്നാൽ വേദനത്തെക്കുറിച്ച് പിറുപിറുപ്പുമില്ല. അവറാൻകുട്ടി മൂപ്പന് സുലൈമാനെ നന്നേ പിടിച്ചു.
1: ഓൻ മോശമല്ല.
0: മൂപ്പന് തന്നെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് സുലൈമാൻ അറിഞ്ഞുപോ. കർമ്മം ചെയ്യുക, കാത്തിരിക്കുക എന്നൊരു മട്ടുകാരനാണ് മൂപ്പർ. കൂലി കിട്ടിയാൽ അത് എണ്ണി നോക്കുന്നത് പോലും കണ്ടിട്ടില്ല. എങ്കിലും പണം ചെലവിനടുത്ത് നന്ദി കണിച്ചമുണ്ടായിരുന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എനിക്ക് കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ആകാശവാണി സ്മൃതിമധുരം. ഒരു മഞ്ഞുതുള്ളി, അത് ഒരു സൂക്ഷ്മ കണമായി കരുതാം. എന്നാൽ ഒരു കവിഭാവനയ്ക്ക് അത് ഒരു കവിത വിരിക്കാനുള്ള പ്രമേയമായി മാറാം. മഞ്ഞുതുള്ളി ആസ്പദമാക്കി അതിൽ നിന്ന് വരികൾ ഒരുക്കിയെടുത്ത് മനോഹര സംഗീതത്തിൽ കണ്ണാനന്ദകരമായ ആലാപനത്തിൽ ഗാനമായി മാറിയപ്പോൾ

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
6: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
8: അക്ഷരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി രചന ONV, സംഗീതം ശ്യാം.

0: സ്മൃതിമധുരം സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂടെഴുതിയ അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
2: നമ്മുടെ ഈ പാഠഭാഗം ഇന്നത്തോടെ തീരുകയാണ്. ആ പാട്ടിന്റെ മൊത്തം ഒന്ന് പാടി നോക്കാം.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
4: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം N.J. ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓണക്കാലം കൂടി പടിയിറങ്ങുകയാണ്. പൂക്കളങ്ങൾ തീർത്ത പൂക്കൾ മെല്ലെ മെല്ലെ വാടിത്തുടങ്ങി. ഇനി ഒരു വർഷം നീളുന്ന കാത്തിരിപ്പ്. ഒരു ഓണം മുതൽ മറ്റൊരു ഓണം വരെയുള്ള കാത്തിരിപ്പാണല്ലോ മലയാളിയുടെ ജീവിതം എന്ന് പൊതുവെ പറയാറുണ്ട്. സത്യമാണ്, ആ കാത്തിരിപ്പാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കുന്നു.

ആദ്യത്തെ കത്ത് വായിക്കാം. കാഞ്ഞങ്ങാട് കൊളവയിൽ നിന്നും സത്യരാജ് എ എൻ അയച്ച കത്താണ് ഇന്ന് ഓർമ്മച്ചപ്പിൽ ആദ്യം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഒരു പക്ഷേ ഇത് ഒരു നീണ്ട കത്ത് അയക്കാം. കാരണം ഞാൻ ആകാശവാണിക്ക് ആദ്യമായാണ് കത്തെഴുതുന്നത്. സത്യൻ്റെ ചരമദിനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് എൻ്റെ ജനനം. ജന്മം കൊണ്ട് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ചമ്പക്കരയാണെങ്കിലും 70s അവസാനം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടേക്ക് കുടിയേറി. ഞങ്ങളുടെ കുടുംബം എൻ്റെ സ്കൂൾ പഠനകാലത്ത് അയലത്ത് വീടുകളിൽ താമസക്കാരായ കൊല്ലം ജില്ലക്കാരായ കുറച്ചു പേർ എൻ്റെ സ്നേഹിതരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തുണിത്തരങ്ങൾ കൊണ്ടുവന്ന് തവണ വ്യവസ്ഥയിൽ കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യും. പിന്നീട് കുറച്ച് കുട്ടികളെ പൈസ പിരിക്കാൻ നിയോഗിക്കും. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അവരെല്ലാവരും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതിൽ വിക്രമണ്ണൻ, അനിൽ, പ്രസാദ്, യശോധരൻ എന്നിവർ സംരംഭ നടത്തിപ്പുകാരും വിക്രമ

പിള്ളൈ, സുരേഷ്, സുഗുണൻ, മോഹനൻ എന്നിവർ പിരിവിന് നിയോഗിക്കപ്പെട്ടവരുമായിരുന്നു. ഈ സെറ്റുമായിട്ടായിരുന്നു എൻ്റെ ബാല്യകാല ചങ്ങാത്തം. 1981 ഒരു ഓണക്കാലം. ടെലഫോൺ സൗകര്യം പോലും ഇല്ലാതിരുന്ന അക്കാലത്ത് കത്തിടപാടുകളിൽ അവർ എന്നെ അവരുടെ നാട്ടിലേക്ക്, കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ചമ്പക്കരയിലുള്ള മാമൻ്റെ വീട്ടിൽ നിന്നും സദ്യയുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് വണ്ടി കയറി. KSRTCയുടെ അവസാന സ്റ്റോപ്പിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. പക്ഷേ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അവിടെ ഇറങ്ങി. ഞാനും ഇറങ്ങി. പിന്നീട് മുഖത്തല ബസ്സിൻ്റെ സ്റ്റോപ്പ് അന്വേഷിച്ചറിഞ്ഞ് ഞാൻ ബസ് കാത്തു നിന്നു. കുറേ നേരമായിട്ടും ബസ് കിട്ടിയില്ല. അവസാനം എൻ്റെ ആശങ്ക ഒരാളോട് പങ്കുവച്ചപ്പോൾ റോഡിൻ്റെ അപ്പുറത്തു നിന്നും മറുഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് അറിയിച്ചു. അങ്ങനെ ഞാൻ മുഖത്തല ബസ്സിൽ കയറി. ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയാത്ത ജില്ലയിൽ അറിയാത്ത സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുന്നത്. കിഴക്കേതാ പടിഞ്ഞാറേതാ എന്ന് ഒരു നിശ്ചയമില്ല. ഒടുവിൽ എൻ്റെ പ്രിയ സുഹൃത്ത് വിക്രമിൻ്റെ വീട്ടിൽ ഞാനെത്തി. വളരെ സന്തോഷമായിരുന്നു മനസ്സിൽ. ചെമ്മണ്ണ് പാതയുള്ള നാട്ടുപ്രദേശം. അവർ എന്നെ അന്ന് വിട്ടില്ല. എല്ലാ വീടുകളിലും കൊണ്ടുപോയി. ഇന്ന് 39 വർഷത്തിന് ശേഷം ഇവരിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആകാശവാണി എൻ്റെ കത്ത് പരിഗണിക്കുകയാണെങ്കിൽ, ഇവരിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത് ഇപ്പോഴും കാഞ്ഞങ്ങാടുണ്ട് എന്നറിയിക്കട്ടെ. എനിക്ക് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ? കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനിൽ നിന്ന് വാങ്ങിയ ആകാശവാണിയോടുള്ള പ്രണയം ഞാൻ ഈ പ്രായത്തിലും കാത്തു സൂക്ഷിക്കുന്നു. എല്ലാ അണിയറ പ്രവർത്തകർക്കും സ്നേഹ അന്വേഷണം അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, സത്യരാജ് AN, കൊളവയൽ PO, കാഞ്ഞങ്ങാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാം, അല്ലേ? കേൾക്കട്ടെ. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എത്ര കത്തുകൾ നിനക്ക് എഴുതി, എത്ര എത്ര ഓർമ്മകൾ, ഒന്നും പരിഗണിച്ചില്ല. ഈ പരിഭവം എഴുതി അറിയിച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നും വസന്തകുമാരിയാണ്. ഏതായാലും കത്ത് ഇപ്പോൾ പരിഗണിച്ചുവല്ലോ, സന്തോഷമായില്ലേ? കുട്ടിക്കാലത്തെ എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ നിന്നോട് പങ്കുവയ്ക്കാം. പുലർകാലത്ത് അമ്മ എന്നെ കുളിപ്പിച്ച് കസവും മുണ്ടുടുപ്പിച്ച് ചാണകം മെഴുകിയ തറയിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് തുമ്പയും തുളസിയും സമർപ്പിച്ച് ചെമ്പരത്തിയും മഞ്ഞക്കൂളാമ്പിയും ഈർക്കലിയിൽ കോർത്ത് വാഴപ്പിണ്ടിയിൽ കുത്തി കുട പോലെ വയ്ക്കും. പത്താം ദിവസമല്ലേ രസം? പൂക്കളത്തിൽ പുലർകാലത്ത് പൂപ്പട സമർപ്പിക്കും. അടുത്ത വീട്ടിലെ ചേട്ടന്മാർ ആർപ്പ് വിളികളോടെ വന്ന് അട വാരിക്കൊണ്ടുപോകും. എത്ര ഉയരത്തിലാണ് ഊഞ്ഞാൽ കെട്ടുക! ചില്ലാട്ടം പറക്കലും തുമ്പിതുള്ളലും എത്ര മനോഹരമായിരുന്നു! ഞാൻ ഇന്ന് എൻ്റെ മകളെ കൊണ്ടോ മകൻ്റെ കുട്ടിയെ കൊണ്ടോ പൂക്കളം നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു ചടങ്ങ് മാത്രം. അന്നത്തെ ആരവം ഒന്നുമില്ല. മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന പഴയകാല ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കുമോ? കേരളം കേരളം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മിനിമോൾ.

ആലപ്പുഴ കോമളപുരത്തുള്ള നദാഷ മോഹനൻ അയച്ച കത്ത് ഇനി വായിക്കാം. എന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ഞാൻ വീണ്ടും നിന്നെ തേടി വരികയാണ്. തീർച്ചയായും ശ്രോതാക്കളെ, ഞങ്ങളും കാത്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് ഏതെന്ന് പറയട്ടെ. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലെ നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറവുള്ള പക്ഷി എന്ന ഗാനമാണ് ഓർമ്മച്ചിപ്പിലൂടെ എനിക്ക് കേൾക്കേണ്ടത്. ഇനി ഓർമ്മ പങ്കുവയ്ക്കാം. ഞങ്ങൾക്ക് സംഗമം എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്, പക്ഷേ ഞങ്ങൾ അതിലില്ല. എൻ്റെ ഭർത്താവും കൂട്ടുകാരുമൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കുടുംബ സംഗമമായിരുന്നു അത്. വർഷത്തിൽ ഒരു ഗെറ്റ് ടുഗദറും ഓർഡിനറി ടൂറുമൊക്കെ നടത്തിയിരുന്നു. അംഗങ്ങളും കുടുംബവും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കണമായിരുന്നു. പ്രധാന കോർഡിനേറ്റർ, അനൗൺസർ ഒക്കെ എൻ്റെ ഹസ്ബൻഡായിരുന്നു. പാടുകയും കഥ എഴുതി വായിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹം. അങ്ങനെ 2010 ഓഗസ്റ്റിലെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷന് സംഗമത്തിലെ ബേബി സാറിൻ്റെ മോൾ പാടിയ പാട്ടാണ് ഇത്. ഓരോരുത്തരും പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രോത്സാഹനം എന്ന നിലയിൽ ഹസ്ബൻഡ് അതിനൊരു നറേഷൻ കൊടുക്കും. നല്ല കയ്യടി കിട്ടും. ഞങ്ങൾ പങ്കെടുത്ത അവസാനത്തെ ഫംഗ്ഷനായിരുന്നു അത്. 2010 ഓഗസ്റ്റ് 27 അപ്രതീക്ഷിതമായി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. ഈ വരുന്ന ഓഗസ്റ്റ് 27 16 ഓർമ്മ ദിനമാണ്. ആ സ്വർണച്ചിറകുള്ള പക്ഷി ഇനിയും പാടാത്തതെന്തേ എന്നോർത്ത് ഞാൻ വിലപിക്കുകയാണ്. ആ സിനിമയുടെ ഇൻട്രഡക്ഷൻ സോങ്ങും എന്നെ വല്ലാതെ വേദനിപ്പിക്കും. കണ്ട് കൊതി തീരാതെ, ജീവിച്ചു കൊതി തീരാതെ ആ ഓർമ്മയ്ക്കായി പാട്ട് വെച്ചു തരാമോ? ആകാശവാണി എന്നെ പലതവണ പരിഗണിച്ചിട്ടുണ്ട്. റേഡിയോ എനിക്ക് സാന്ത്വനമാണ്. പക്ഷേ ഇപ്പോൾ മിക്കവാറും അത് പണി മുടക്കുന്നു. കാലാവസ്ഥയാണോ എന്നറിയില്ല, ഈ പാട്ട് പാട്ടിനെ ഏറെ ഇഷ്ടപ്പെടുകയും കുറച്ചൊക്കെ പാടുകയും ചെയ്യുന്ന എൻ്റെ ഇളയ ആങ്ങളയ്ക്കും റേഡിയോ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും എല്ലാ ശ്രോതാക്കൾക്കും സംഗമത്തിലെ അജയൻ സാറിൻ്റെ വൈഫ് സരള ചേച്ചിക്കും വേണ്ടി സമർപ്പിക്കുന്നു. ആകാശവാണി എൻ്റെ കത്ത് വായിക്കുന്നത് കേട്ട് സരള ടീച്ചർ എന്നെ കാണുമ്പോഴൊക്കെ പറയും. പാട്ട് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് കത്ത് നിർത്തട്ടെ. സ്നേഹത്തോടെ, നദാഷ മോഹൻ, ആലപ്പുഴ. ഗാനം കേൾക്കാം. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി, MB ശ്രീനിവാസൻ സംഗീതം നൽകി, ചിത്ര ആലപിച്ച ഗാനം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓർമ്മച്ചപ്പ് തുടരുന്നു.
3: ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഞാൻ വടശ്ശേരിക്കര പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നാണ് കത്തെഴുതുന്നത്. ആദ്യമായി ആകാശവാണിയിലുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കട്ടെ. ആകാശവാണി മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് കുറേ ഓർമ്മകൾ എഴുതിയിരുന്നു. അടുത്ത എഴുത്തുപെട്ടിയിൽ അത് കേൾക്കുകയും ചെയ്തു. 90 വയസ്സുള്ള മുത്തശ്ശി എഴുതിയ ഓണക്കാല അനുഭവങ്ങൾ നല്ലതായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 92 വയസ്സാണ് ഉള്ളത്. പുരുഷൻ്റെ ശമ്പളവും സ്ത്രീയുടെ വയസ്സും ആരും വെളിപ്പെടുത്തരുത് എന്നല്ലേ. ഇതിനിടയിൽ ലെറ്റർ അയച്ചിരുന്നു. വായിച്ചുവോ എന്നറിയില്ല. പല പ്രാവശ്യവും റേഡിയോ എടുത്ത് എറിയാൻ തോന്നിയിട്ടുണ്ട്. ബാറ്ററിയുടെ കുഴപ്പമാണെന്ന് വിചാരിച്ചു. പുതിയ 6 എണ്ണം വാങ്ങി. ഞങ്ങളുടെ സ്ഥലത്ത് റേഡിയോ നന്നാക്കുന്ന ആരുമില്ല. എൻ്റെ സങ്കടം കണ്ട് ഒരാൾ വാങ്ങി തുറന്നപ്പോൾ അതിനകത്ത് ഒരു വയർ പൊട്ടിക്കിടക്കുകയായിരുന്നു. അത് ശരിയാക്കി. പിന്നെ റേഡിയോ നന്നായി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ്. ഓരോ ഓർമ്മച്ചപ്പും കേൾക്കുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും തറവാട്ടിലെത്തുന്ന പ്രതീതിയാണ് തോന്നുന്നത്. കുറേ അക്ഷരത്തെറ്റുകളുണ്ട്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ദുഃഖകഥകളും ഓർമ്മച്ചപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ബാക്കി അടുത്ത കത്തിൽ എഴുതാം. അവസാനം എനിക്ക് ചേരുന്ന ഒരു പാട്ടുകൂടി പറയട്ടെ. നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. എഴുതി കഴിഞ്ഞിട്ടാണ് എൻ്റെ പേരെഴുതാൻ മറന്നുപോയല്ലോ എന്ന് ഓർത്തത്. എൻ്റെ പേര് നിർമ്മലയമ്മ. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലാണ് താമസം. നിർമ്മലയമ്മ ആവശ്യപ്പെട്ട ഗാനം വീണപൂവ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ്. ഇനി കത്തെഴുതുമ്പോൾ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പേരെഴുതാൻ മറക്കില്ലല്ലോ. പാട്ട് കേട്ടുകൊള്ളൂ.

മാവേലിക്കര ചുനക്കര കിഴക്ക് നിന്നും കെ വി ഗോപാലകൃഷ്ണപിള്ള എഴുതിയ കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാനീ കുറിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ട് 50 വർഷം കടന്നുപോയെങ്കിലും ഇന്നും മനസ്സിൽ പച്ച പുതച്ച് കിടക്കുന്നു. 1971 കാലം. ഞാൻ പന്തളം NSS കോളേജിൽ BSc ഫൈനൽ ഇയറിന് പഠിക്കുന്നു. താമസം ഹോസ്റ്റലിൽ. രാത്രി ഭക്ഷണത്തിനായി 8 മണിക്ക് ബെല്ലടിക്കുന്നു. ഞങ്ങളെല്ലാം മുറി പൂട്ടി ഭക്ഷണത്തിനായി മെസ് ഹാളിലേക്ക് തിരിക്കുകയാണ്. സതീഷ് ബാബു എന്ന ഒരു വിദ്യാർത്ഥി ഉറക്കെ ഒരു പാട്ടിൻ്റെ പാരഡി പാടുന്നു. വൈക്കത്തഷ്ടമി നാളിൽ ഞാൻ ഒരു നാവികനെ കണ്ടു എന്ന പാട്ട്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടിൻ്റെ പാരഡിയായി അയാൾ പാടാൻ കാരണം ഡോക്ടർ NG കുറുപ്പ് സാർ പ്രിൻസിപ്പലായി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രധാന വേഷമിട്ട് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകം കോളേജിൽ അവതരിപ്പിച്ചിരുന്നു. ആ ഹോസ്റ്റലിലെ ഡെപ്യൂട്ടി വാർഡനായ നാരായണ പണിക്കർ സാർ നാവികനായി അഭിനയിച്ചിരുന്നു. പാട്ട് കേട്ട ഉടൻ തന്നെ കഥക തുറന്ന് പണിക്കർ സാർ ഇടനാഴിയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ട സതീഷ് ബാബു ഒരു മിന്നൽ പോലെ ഓടി മറിഞ്ഞു. ഭക്ഷണം കഴിക്കാതെ എവിടെയോ പോയി ഒളിച്ചു. പിന്നെ എപ്പോഴോ ആണ് തിരികെ വന്നത്. അന്നത്തെ ആ രസകരമായ ഓർമ്മയ്ക്കായി വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഡോക്ടർ NG കുറുപ്പ് സാർ 1971 December 9 മധുര വിമാന അപകടത്തിൽ അന്തരിച്ചു. സതീഷ് ബാബു പെൻഷനായി കുട്ടനാട്ടിൽ കഴിയുന്നു. നാരായണ പണിക്കർ സാർ കോട്ടയത്ത് അടുത്ത ദിവസങ്ങളിൽ അന്തരിച്ചതായി കേട്ടു. ഈ ഓർമ്മകളെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് KV ഗോപാലകൃഷ്ണപിള്ള ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, കുറച്ചു നാളായി ഒരു കത്തെഴുതണമെന്ന് കരുതുന്നു. ഞാൻ 1983 2024 വർഷം ഏകദേശം 30 വർഷം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ അധ്യാപകനായിരുന്നു. 2024 വിരമിച്ചതിന് ശേഷം സർവീസ് പെൻഷനേഴ്സ് സംഘടനയുടെ എറണാകുളം ജില്ലാ ജോയിന്റ്

സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 1968-69 കാലത്ത് നിത്യം എന്ന പോലെ എറണാകുളം ജില്ലയിൽ ഏലൂർ FACT ഗ്രൗണ്ടിൽ പോയിരുന്നു. ഗ്രൗണ്ടിനടുത്തുള്ള ഉദ്യോഗമണ്ഡൽ തിയേറ്ററിൽ നിന്നും ഒരു ഗാനം കേൾക്കാറുണ്ട്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. മാനസേശ്വരി മാപ്പുതരു, മറക്കാൻ മടിയാണെങ്കിൽ മാപ്പുതരു എന്ന ഗാനമാണ് സ്ഥിരമായി ഞങ്ങൾ കേൾക്കുമായിരുന്നത്. ഈ ഗാനം കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇവിടെ എഴുതട്ടെ. അന്ന് FACT ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഒളിമ്പ്യൻ സൈമൺ സുന്ദർ രാജ് സാറായിരുന്നു. അദ്ദേഹം ഇപ്പോഴില്ല. 1973 കേരളം ആദ്യമായി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് സന്തോഷ് ട്രോഫി നേടിയ ടീം പരിശീലകനായിരുന്നു അദ്ദേഹം. ആ ടീമിൻ്റെ ക്യാപ്റ്റൻ മണി, വൈസ് ക്യാപ്റ്റൻ TA ജാഫർ എന്നിവരാണ് ഇരുവരും. ഇന്നില്ല. പെരുമാൾ എന്ന തമിഴ്നാട്ടുകാരൻ, കുണ്ടറ അലിറ്റ്സ് എന്ന ടീമിൽ നിന്ന് വന്ന ബാലകൃഷ്ണൻ, ശിവദാസ്, സണ്ണപ്പൻ, കൊച്ചിക്കാരനായ വില്യംസ്, ജുനേഡ് സെഠ്, ആലുവക്കാരൻ വർഗീസ് ഇവരെല്ലാം 1968-69 കാലത്ത് FACT ടീം അംഗങ്ങളാണ്. ഇവരെ പരിശീലിപ്പിക്കുന്നത് അടുത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഗാനം കേൾക്കുമ്പോൾ ഈ കളിക്കാരെ ഒക്കെ ഓർമ്മ വരും. ഫുട്ബോളിൻ്റെ സൗന്ദര്യവും ചൈതന്യവും ഡ്രിബിളിങ്ങും ബോൾ പാസും എല്ലാം ഈ പാട്ടിലൂടെ മനസ്സിൽ ഈ കളിക്കാരിലൂടെ ഒഴുകി വരുന്നു. FACT ഫുട്ബോൾ ടീമിനോടൊപ്പം അതിൻ്റെ അന്നത്തെ ചെയർമാൻ MKK നായരെയും സ്മരിക്കുന്നു. ഈ കത്തിൽ സൂചിപ്പിച്ച മൺമറഞ്ഞു പോയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പ്രൊഫസർ VC ആന്റണി കത്തിൽ എഴുതിയിരിക്കുന്നത്. അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജ പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ.

പലചരക്ക്, പച്ചക്കറി എന്നിവയും വാങ്ങും. ഞങ്ങൾക്കെല്ലാം ഉടുപ്പുകളും മറ്റും വാങ്ങിത്തരും. മറ്റൊന്ന് ഉപ്പേരി വറുക്കലാണ്. ഞാൻ പശുവിനെ പുല്ല് പറിച്ചിട്ട് നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി കൂട്ടുകാരോടൊത്ത് നീന്തിത്തുടിച്ച് കുളി കഴിഞ്ഞ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഓണമുണ്ണുന്നു. ശ്രീധരൻപിള്ള, വിജയൻപിള്ള എന്നീ ഉറ്റ കൂട്ടുകാരോടൊത്ത് ഓണക്കളി കേന്ദ്രങ്ങളിലേക്ക് കളി കാണാനും കളികളിൽ പങ്കുകൊള്ളാനും തുരുത്തിയിൽ പുരയിടം, ചോണപ്പുരയിടം എന്നിവിടങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അവിടങ്ങളിൽ തിരുവാതിരക്കളി, ചെമ്പഴുക്കാക്കളി, കുടമൂത്ത് പലതരം കളികളിൽ പങ്കുകൊള്ളും. പല ഭാഗങ്ങളിൽ നിന്ന് പുലികളികളും അവിടെ എത്താറുണ്ട്. ഈ ഓർമ്മച്ചെപ്പിലുള്ള അമ്മ, അച്ഛൻ, സുഹൃത്തുക്കളായ ശ്രീധരൻപിള്ള, വിജയൻപിള്ള എന്നിവർ ലോകത്തോട് വിട പറഞ്ഞിട്ട് കാലം പലത് കഴിഞ്ഞു. ഒരു പാട്ട് അവർക്കായി സമർപ്പിക്കുന്നു. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഓർമ്മച്ചെപ്പിലൂടെ എനിക്ക് കേൾക്കേണ്ടത്. കേൾപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹാദരങ്ങളോടെ പ്രയാർ രാമചന്ദ്രൻ നായർ. ഗാനം കേൾക്കാം. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പെഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ലതികയും പാടിയ ഗാനം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu.aartvm@gmail.com. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഏറെ ഒന്നും പറയുവാനില്ല. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ എല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും കേൾക്കാം അടുത്ത ഓർമ്മച്ചപ്പിൽ. അതുവരെ വിട.
1: ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ.ജെ. ജോഷിലാൽ. നിർവഹണം എം.കെ. ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
6: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
7: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
6: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
7: തുടർന്ന് മലയാള പരിഭാഷ.
6: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
8: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
9: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
8: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
10: മായാമുദ്രകൾ,
11: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
12: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
10: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: സ്വാഗതം.
0: എല്ലാവരും ഓണം ആഘോഷിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയായിരിക്കും. എന്തായാലും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് ഓണപരിപാടികളെക്കുറിച്ചും മറ്റ് പരിപാടികളെക്കുറിച്ചും ശ്രോതാക്കൾ എഴുതിയ കത്തുകളും ഇമെയിലൂടെ അയച്ച സന്ദേശങ്ങളും നമുക്ക് വായിക്കാം.
1: അതെ, എന്നാൽ നമുക്ക് ആദ്യത്തെ കത്ത് വായിച്ചാലോ. ഇന്നത്തെ ആദ്യത്തെ കത്ത് പാലക്കാട് നിന്നും MD ശിവരാമനും ഗീതാ ശിവരാമനും എഴുതിയതാണ്. പ്രിയ ആകാശവാണി, 20-ാം തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നേർമൊഴി ഏറെ രസകരമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. സിനിമാ നിർമ്മാതാവ്, സംവിധായകൻ, ഗായകൻ, നടൻ എന്നീ നിലകളിൽ പ്രശസ്തനായ രാജസേനനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖം ഉഗ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ആകാശവാണിക്ക് അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഒപ്പം ശിവരാമൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. പ്രിയ ആകാശവാണി, 18-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സർഗ കേരളം ഹൃദ്യമായിരുന്നു. അതുപോലെ 16-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മൊഴി ഉറവകൾ ഏറെ രസകരമായിരുന്നു. 18-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച ഒരു പെണ്ണിന്റെ കഥ നന്നായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പാലക്കാട് നിന്നും MD ശിവരാമനും ഗീതാ ശിവരാമനും അറിയിച്ചിരിക്കുന്നത്.
0: കാർത്തിക അണ്ടല്ലൂരിൻ്റെതാണ് അടുത്ത കത്ത്. അത്തംനാൾ ആകാശവാണി നിലയം പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ പരിപാടി ഏറെ ആസ്വാദ്യകരമായിരുന്നു. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാലിനെ കുറിച്ചാണ് ഈ അഭിപ്രായം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗാനങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞുപോയോ എന്ന ഒരു സംശയമുണ്ട്. കൂടാതെ സംഗീത സംവിധായകൻ ശരത്, മധു ബാലകൃഷ്ണൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവർ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ നല്ല നിലവാരം പുലർത്തി. ഓണം കവിതാനേരം, കഥാവേള, ഓണം സംഗീതശില്പം എന്നിവയെല്ലാം ഓണപ്പരിപാടിയെ മാറ്റുകൂട്ടുന്നവയായിരുന്നു. നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് കോക്കില ബാബു അവതരിപ്പിച്ച സൈബർ കുറ്റകൃത്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്ന വിഷയം ആധുനിക കാലത്ത് ഏറെ കാലിക പ്രസക്തി ഉള്ളതായിരുന്നു. ബാലോകത്തിൽ കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എന്നിങ്ങനെയാണ് കാർത്തിക അണ്ടല്ലൂരിന്റെ അഭിപ്രായം.
1: അടുത്ത കത്ത് കൊല്ലം കുന്നിക്കോട് നിന്നും ചക്കുവരക്കിൽ രാമചന്ദ്രൻ പിള്ളയുടേതാണ്. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അത്ത ദിനത്തിൽ ആകാശവാണിയുടെ ഓണാഘോഷ പരിപാടികളുടെ ആരംഭം വളരെ നന്നായിരുന്നു. ഡോക്ടർ VP ഗംഗാധരൻ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ശ്രദ്ധേയമായി. ഒരു സാധാരണ മലയാളിയെ പോലെ തന്റെ ഓണ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും അവതരിപ്പിച്ചത് ശ്രോതാക്കളുടെ മനം കവർന്നു. അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ലോക മനുഷ്യത്വ ദിനമായ August 19 ആ വിഷയം വാർത്താ വീക്ഷണത്തിൽ അവതരിപ്പിച്ച ആകാശവാണിയെ അഭിനന്ദിക്കുന്നു.
0: പ്രാദേശിക വാർത്താ വിഭാഗമാണ് ആ പരിപാടി തയ്യാറാക്കുന്നത്.
1: നമ്മുടെ രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പൂർവസന്ധ്യ മുതൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്ത വ്യത്യസ്ത പരിപാടികളെല്ലാം ദേശാഭിമാനം ഉദ്ദീപിപ്പിക്കുന്നതായിരുന്നുവെന്നും ദേശഭക്തി ഗാനങ്ങളെ തുടർന്ന് രാഷ്ട്രപതിയുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള സ്വാതന്ത്ര്യദിന പ്രക്ഷേപണം കേട്ടിരുന്നു പോയി എന്നും എഴുതിയിരിക്കുന്നു ചക്കുവരക്കിൽ രാമചന്ദ്രൻ പിള്ള.
0: എഴുത്തുപെട്ടിയുടെ കൊച്ചു കൂട്ടുകാരൻ വെള്ളായണിയിലെ കിരൺ അയച്ച കത്താണ് അടുത്തത്. 2 കത്ത് അയച്ചിട്ടുണ്ട്. ഒന്ന് ഇല്ലെങ്കിലും ഒന്ന് കാറിലുമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലോകം പരിപാടിയിൽ കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച സംഘഗാനം, കഥാപ്രസംഗം, സംസ്കൃത ഗാനാലാപനം, ഇംഗ്ലീഷ് കവിത, ഓട്ടംതുള്ളൽ എന്നിവ നല്ല നിലവാരം പുലർത്തി. മറ്റൊരു കത്തിൽ പറയുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സുഭാഷിതം പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ചത് നല്ല നിലവാരം പുലർത്തി എന്നാണ്.
1: അടുത്ത കത്ത് പ്രിയപ്പെട്ട ചേട്ടനും ചേച്ചിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രമേഹവും രക്താതിസമ്മർദ്ദവും കരൾ രോഗങ്ങളുമൊക്കെ സമ്പന്നർക്ക് മാത്രം പിടിപെടുന്ന രോഗങ്ങളായി കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ജനനസമയത്ത് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും രോഗാവസ്ഥ പിടിപെടുന്ന കാലമാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ആയുരാരോഗ്യം. ആയുരാരോഗ്യം പരിപാടിയെ അഭിനന്ദിച്ചിരിക്കുന്നു സജീവ് മണക്കാട്ടുപുഴ. സജീവിന്റെ തന്നെ മറ്റൊരു കത്താണ്. വേനൽക്കാലത്ത് പരക്കി പിടിപെടുന്ന ഒന്നാണ് കൺകുരു എന്ന ബുദ്ധിമുട്ട്. ഇതിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും മറ്റും വിശദമായി പറഞ്ഞ ആയുരാരോഗ്യം പരിപാടിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്.
0: VMK നമ്പൂതിരി കുട്ടമ്പേരൂർ അയച്ച കത്താണ് അടുത്തത്. 18-ാം തീയതി രാത്രി 10 മണിക്ക് കലാമണ്ഡലം ഹൈദരാലിയുടെ നളചരിതം 3-ാം ദിവസത്തെ കഥകളി പദങ്ങൾ വളരെ ആസ്വാദ്യകരമായിരുന്നു. ഒപ്പം മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട്. കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരി, കലാമണ്ഡലം ഹരിദാസ് എന്നിവരുടെ പാട്ടുകളും വരും ദിവസങ്ങളിൽ കേൾപ്പിക്കണം എന്നാണ്. വരും ദിവസങ്ങളിൽ കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയുടെയും കലാമണ്ഡലം ഹരിദാസിന്റെയും കഥകളി പദങ്ങൾ കേൾപ്പിക്കാം എന്ന് ഉറപ്പു നൽകുന്നു.
1: വക്കം വാഹിദ് കല്ലറ 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള പരിപാടികളെക്കുറിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. 19-ാം തീയതി ഡോക്ടർ ജോർജ് ഓണക്കൂർ നടത്തിയ സുഭാഷിതം ഉഷമലരിയിൽ പി വി പ്രീത ആലപിച്ച ഇടശ്ശേരിയുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത വളരെ നന്നായിരുന്നു. രാത്രി 9:30 വെച്ചൂർ ശങ്കരന്റെ സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 20-ാം തീയതിയുള്ള ഉഷമലരിയിൽ സരിത ആർ സി നായർ ആലപിച്ച നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ഓണക്കാഴ്ച എന്ന കവിതയും 6:15 പാറശാല പൊന്നമ്മാൾ പാടിയ ഉദയഗീതവും വൈകിട്ട് 5:45 ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ രാത്രി 8:00 നേർമൊഴിയിൽ സംവിധായകൻ രാജസേനനുമായി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു. ഇനി 21-ാം തീയതി നീലേശ്വരം സദാശിവൻ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ കവിതാ സ്വരലയ ആലപിച്ച പാലയുടെ ഓണത്തുമ്പികൾ എന്ന കവിതയും രാത്രി 9:45 മൊഴിയാം ഒരു കഥയിൽ ഐശ്വര്യ പറഞ്ഞ കഥ കാരൂരിന്റെ തലയിലെഴുത്തും ഇഷ്ടപ്പെട്ടു. 10:00 പ്രക്ഷേപണം ചെയ്ത ലയവിന്യാസവും നന്നായി ആസ്വദിച്ചു. അതുപോലെ 22-ാം തീയതി ഫാദർ സുശീൽ വർഗീസ് നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ കെ എസ് ഹരിശങ്കർ ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവെ എന്ന കവിതയും 6:15 ദിവ്യ ജയ ജ്യോതി സന്തോഷ് എന്നിവർ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണം ഗംഭീരമായിരുന്നു. അതുപോലെ 23-ാം തീയതി ഇഷ്ടപ്പെട്ട പരിപാടികൾ പ്രൊഫസർ കെ വി ദേവ് നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ ശിവപ്രിയ ശ്രീജിത്ത് ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം, 8:30 നോവൽ സഞ്ചാരം, 9:00 ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ, 11:00 തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ബാലലോകത്തിലെ വിവിധ പരിപാടികൾ, ഇങ്ങനെ വളരെയധികം പരിപാടികളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ. അടുത്ത കത്ത് എടപ്പാളിൽ നിന്നും മുരളി മേലെപ്പാട്ട് എഴുതിയിരിക്കുന്നു. പ്രിയ ആകാശവാണി, August 18-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സർഗ കേരളം, സി എസ് രാജേഷ് അവതരിപ്പിച്ച കവിതകൾ, ഒരു നാടൻ വിരഹം, കൊച്ചുവെളുപ്പൻകാലം, ജലം എന്നിവ വളരെ നന്നായി. വിനു എബ്രഹാം എഴുതി അവതരിപ്പിച്ച തട്ട് എന്ന കഥ, പാച്ചുപിള്ള ദീർഘകാലം കോടതി പരിസരത്ത് തട്ടുകട നടത്തിയ കാലം, ഈ കാലഘട്ടത്തിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണം വളരെ നന്നായി എന്നെഴുതിയിരിക്കുന്നു.
0: ചേർത്തലയിലെ തിരുനെല്ലൂർ നിന്ന് ആൻ്റപ്പൻ രണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിലൊന്ന്, August 19-ാം തീയതി രാവിലെ 10:15 രാഗാമൃതത്തിൽ കർണാടക സംഗീതത്തെ സമ്പന്നമാക്കുന്ന മലയാള കൃതികളിൽ അത്തം മുതൽ ചതയം വരെ പ്രക്ഷേപണം ചെയ്യുന്ന ആലാപനങ്ങളിൽ മുഖത്തല ജി ഗോപകുമാറിന്റെ ആലാപനം വളരെ മികച്ചതായി എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം 21-ാം തീയതി ഉച്ചയ്ക്ക് 1:00 പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ അൽഫോൺസ് ജോസഫിന്റെ അവതരണം വളരെ ഭംഗിയായിരുന്നു. 1 മണിക്കൂർ എങ്ങനെ പോയെന്നറിയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെപ്പറ്റിയുള്ള വിവരണം മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നതായിരുന്നു. ചേർത്തലയിലെ തിരുനെല്ലൂർ നിന്നും ആൻ്റപ്പൻ എഴുതുന്നു.
1: ഗിരിജ വെച്ചൂറിന്റേതാണ് അടുത്ത കത്ത്. August 16-ാം തീയതി നാടൻ ചിന്തിൽ വേണു അവതരിപ്പിച്ച മലയൻ പാട്ട് വളരെ നന്നായിരുന്നു. ആദ്യമായിട്ടാണ് റേഡിയോയിലൂടെ മലയൻ പാട്ട് കേട്ടത്. നാടൻ ചിന്തിൽ ഇനി കാക്കാരശ്ശി നാടകവും കേൾക്കാൻ കാത്തിരിക്കുന്നു. തീർച്ചയായും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കൂടെ തന്നെ വേറൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട് ഗിരിജ വെച്ചൂർ. July 17 മുതൽ August 16 വരെ എല്ലാ ദിവസവും രാമായണ പാരായണവും രാമായണ പൊരുളും കേട്ടു. വളരെ നന്നായിരുന്നു. എന്നാൽ 2 വർഷമായിട്ട് അതിന് മുൻകൊല്ലങ്ങളിലെ പോലെ രാവിലെ 15 മിനിറ്റ് വായിക്കുന്നില്ല. അതിൽ നിന്നും സമയം കുറച്ച് ഉദയഗീതം എന്നതിനായി സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
0: കായംകുളം കരിയിലക്കുളങ്ങര നിന്ന് ജി മോഹൻകുമാർ അയച്ച കത്താണ്. 3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ഒരു കത്തിൽ ആകാശവാണിയിലെ ജീവനക്കാർക്കും പേരുവെച്ചെഴുതിയിട്ടുണ്ട്. ജീവനക്കാർക്കും വിരമിച്ച ജീവനക്കാർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ടുള്ളതാണ്. മറ്റ് 2 കത്തുണ്ട്, അതിൽ ഒരെണ്ണം വായിക്കാം. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാവിന്റെ പാട്ട് വിശകലനം ചെയ്തതിൽ സന്തോഷം. കഴിഞ്ഞ ആഴ്ച ശ്രീകുമാരൻ തമ്പി സാറിന്റെ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ട് എടുത്തതിന് നന്ദി. ഏത് അക്ഷരമറിയാത്തവർക്ക് പോലും ആ പാട്ടിന്റെ പൊരുൾ നന്നായി അറിയാം എന്നത് മറ്റൊരു കാര്യം. ഷിബു ചക്രവർത്തി, രാജീവ് ആലുങ്കൽ, കെ ജയകുമാർ, പി കെ ഗോപി എന്നിവരുടെ പാട്ടുകളുടെ പൊരുളുകൾ കൂടി അവതരിപ്പിക്കുന്നതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നാണ് മോഹൻകുമാർ എഴുതിയിരിക്കുന്നത്. പുതിയ ഗാനരചയിതാക്കളുടെ ഗാനങ്ങളും വരുന്ന ദിവസങ്ങളിൽ പാട്ടും പൊരുളും പരിപാടിയിൽ ഉൾപ്പെടുത്തും. മോഹൻകുമാർ മറ്റൊരു കത്തിൽ എഴുതിയിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാലിൽ മധു ബാലകൃഷ്ണൻ അതിഥിയായി പങ്കെടുത്ത് വളരെ നന്നായിരുന്നു എന്നാണ്.
1: കൊല്ലം ഉളിയക്കോവിൽ നിന്നും സോമരാജനും പാട്ടും പൊരുളിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചുപോയ ഗാനരചയിതാക്കളുടെ പാട്ടുകൾക്ക് മാത്രമേ പൊരുളുള്ളൂ എന്ന വിശ്വാസം തെറ്റാണ്. ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാക്കളുടെ പാട്ടുകൾക്കും പൊരുൾ ഉണ്ട് എന്ന് ആകാശവാണി കാണിക്കണം. കൈതപ്രം, ഷിബു ചക്രവർത്തി, ഹരിനാരായണൻ, കെ ജയകുമാർ, ശ്രീകുമാരൻ തമ്പി, മുരുകൻ കാട്ടാക്കട എന്നിവരുടെ പാട്ടുകൾ കൂടി പാട്ടും പൊരുളിൽ അവതരിപ്പിക്കണം എന്നെഴുതിയിരിക്കുന്നു സോമരാജൻ ഉളിയക്കോവിൽ.
0: കഴിഞ്ഞ കത്തിന് മറുപടിയായി പറഞ്ഞത് തന്നെ വീണ്ടും പറയാം. പുതിയ കാല ഗാനരചയിതാക്കളുടെ ഗാനങ്ങളും പാട്ടും പൊരുളും പരിപാടിയിൽ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തും. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് എന്ന് എഴുതിക്കൊണ്ട് കുരുവിക്കോണം രവീന്ദ്രൻ ഒരഭിപ്രായം പറയുകയാണ്. ആഴ്ചയിൽ എന്നെങ്കിലും അരമണിക്കൂർ നാടകഗാനങ്ങളും അതുപോലെ വല്ലപ്പോഴും വിൽപ്പാട്ട് എന്ന മനോഹരമായ പരിപാടിയും കേൾപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളും പരിഗണിക്കാം. വിൽപ്പാട്ട് ഇടയ്ക്ക് കേൾപ്പിക്കാറുണ്ട്.
1: അടുത്ത കത്ത് ചാവക്കാട് ആചാരി തിരുവത്ര എഴുതിയിരിക്കുന്നു. വെരിക്കോസ് വെയിൻ ഇന്ന് പലർക്കും ബാധിക്കുന്ന ഒരു രോഗമാണ്. വെരിക്കോസ് വെയിൻ പാരമ്പര്യമാണെന്നും വന്നുകഴിഞ്ഞാൽ ഭേദമാകാൻ പ്രയാസമാണെന്നും ഒരു വിഭാഗം ആളുകൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വെരിക്കോസ് വെയിൻ എന്നല്ല പല രോഗങ്ങളും ചികിത്സിച്ചു മാറ്റാൻ കഴിയും. 19-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസിന് കാരണമാകുമോ, ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആർ വി സീന നടത്തിയ പ്രഭാഷണം ഉജ്ജ്വലമായി. വെരിക്കോസ് വെയിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിച്ച പ്രസ്തുത പ്രഭാഷണം വളരെയേറെ ഉപകാരപ്രദമായി.
0: അപർണ രാജീവ് പങ്കെടുത്ത ഹലോ പ്രിയഗീത പരിപാടി ലളിതമായ അവതരണമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നു.
1: ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളി അയക്കുന്നു. കേസ് ചിത്രപാടിയ ആവഴിത്താരയിൽ എന്നു തുടങ്ങുന്നതും ജി വേണുഗോപാൽ പാടിയ കായാമ്പൂമിഴികളിൽ എന്നു തുടങ്ങുന്നതുമായ ലളിതഗാനങ്ങൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ പ്രക്ഷേപണം ചെയ്ത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ബേബി പാപ്പാളി. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ ഗാനങ്ങൾ കേൾപ്പിക്കുന്നതാണ്.
0: കണ്ണൂർ പാറക്കാടിയിൽ നിന്ന് അഭിലാഷ് പ്രധാനമായും കാലസാക്ഷി എന്ന പരിപാടി ഇഷ്ടപ്പെടുന്ന ആളാണ്. ജൂബ രാമകൃഷ്ണപിള്ളയുടെ ശബ്ദം കേൾപ്പിച്ചതിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഭരത് മുരളിയുടെ ശബ്ദം കേട്ടു. 20-ാം തീയതി കാലസാക്ഷി എന്ന പരിപാടിയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. നഗരപുരാണം എന്ന പരിപാടിയിൽ നാഴിയെക്കുറിച്ച് പറഞ്ഞു നിന്ന കാര്യങ്ങളും വിജ്ഞാനപ്രദമായി. ഗ്രാമകേരളത്തിൽ ഓണം ചിത്രീകരണം ആസ്വദിച്ചു. ഇതൊന്നും ഒരിക്കലും നിർത്തിയേക്കരുതേ എന്നാണ് അഭിലാഷ് പാറക്കാടിയുടെ അപേക്ഷ. ഓണപരിപാടികൾ വരും വർഷങ്ങളിലും വളരെ ഗംഭീരമായി തന്നെ പ്രക്ഷേപണം ചെയ്യും. ഇതൊന്നും നിർത്തുകയില്ല അഭിലാഷെ. ശ്രോതാക്കളയച്ച കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അടുത്തതായി ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിൽ വായിക്കാം.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയിരിക്കുന്നു. 22-ാം തീയതി നേർവഴി പരിപാടിയിൽ എതിർപ്പുകളെ അതിജീവിച്ച് തന്റെ ജോലിയിലൂടെ ജീവിത വിജയം നേടിയ ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ചാർജ് മെഡിക്കൽ ഓഫീസർ സിവിൽ സർജൻ ഡോക്ടർ ജലജ കുമാരി TSമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. പിന്നീട് പറഞ്ഞിരിക്കുന്ന ആവണി പൊന്നൂഞ്ഞാലിനെ കുറിച്ചാണ് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത്ത് ഓണവിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച 22-ാം തീയതിയിലെ ആവണി പൊന്നൂഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. തിരുവോണ ദിനത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പഴയകാല കേരളത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്ന പ്രധാന നാടൻ കലകളും വിനോദങ്ങളും ആധുനികതയുടെ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ കലകളുടെ ചരിത്രത്തിലേക്ക് തിരനോട്ടം നടത്തിയ ചിത്രീകരണം, അതും വളരെ നന്നായിരുന്നു. 23-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത NV സുകുമാരൻ രചിച്ച തിരുവോണത്തിന്റെ തിരുവരങ്ങിൽ അവസരോചിതമായി. അതുപോലെ കാലം സാക്ഷിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ലളിതവും എന്നാൽ ആഴമേറിയതുമായ മെലഡികളിലൂടെയും പശ്ചാത്തല സംഗീതത്തിലൂടെയും മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ചലച്ചിത്ര രംഗത്തെ വിഖ്യാതനായ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ശബ്ദം 24-ാം തീയതി കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് അവസരോചിതമായി. അതുപോലെ സാഹിത്യരംഗത്തിൽ പ്രകൃതി സ്നേഹവും ലാളിത്യവും തുളുമ്പുന്ന കവിതകളാണ് കുമാരൻ ആശാന്റെ ബാലസാഹിത്യ കൃതികളിലേത്. ആശാന്റെ ബാലസാഹിത്യ കൃതികളെക്കുറിച്ച് 25-ാം തീയതി സാഹിത്യരംഗത്തിൽ ഡോക്ടർ MS സുചിത്ര നടത്തിയ പ്രഭാഷണം കാവ്യഭാവനയുടെ ഉത്സവ കാഴ്ച ശ്രദ്ധേയമായി. ആലപ്പുഴയ്ക്കൽ അനിൽ അവതരിപ്പിച്ച ഗോവണിപ്പടിക്കരികിൽ എന്ന കവിത അർത്ഥസമ്പുഷ്ടമായിരുന്നു. ആദിനാട് തുളസി അവതരിപ്പിച്ച കഥ അപ്പുചെട്ടി തെരുവിലെ റിക്ഷാക്കാരൻ ജീവിക്കാൻ വേണ്ടി റിക്ഷ വലിക്കുന്ന വോളിബോൾ താരത്തിന്റെ ദയനീയാവസ്ഥ വരച്ചുകാട്ടി. ഇനി കിസാൻ വാണിയെക്കുറിച്ചാണ്. സുരക്ഷിത കൃഷിക്ക് സുരക്ഷിത വളങ്ങളും ജൈവ ജീവാണുവളങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് 25-ാം തീയതി കിസാൻ വാണിയിൽ ഡോക്ടർ N.ചിത്രയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ഉപകാരപ്രദമായ ഏറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് അടിത്തറയിട്ട മഹാനായ ആത്മീയ ദാർശനികനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥ വരച്ചുകാട്ടിയ 25-ാം തീയതി രാത്രി 9:30 CS സോമശേഖരും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം ശ്രീനാരായണ ഗുരുദേവൻ ഇഷ്ടപ്പെട്ടു. സുഭാഷിതം തിരുവോണ ദിനത്തിൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ ശ്രദ്ധേയമായി. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അർത്ഥസമ്പുഷ്ടമായ വരികൾ കോർത്തിണക്കിയ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത ലക്ഷ്മി രംഗൻ ആലപിച്ചത് അവസരോചിതമായി. ഓണം ദി റിയൽ എക്സിറ്റ് എന്ന നാടകം പ്രായമായ മാതാപിതാക്കളെ തനിച്ചാക്കി വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന പ്രവാസികളുടെ കഥ. പ്രവാസ ജീവിതം നയിക്കുന്നതിന്റെ പേരിൽ ഓണത്തിന് പോലും നാട്ടിലെത്താതെ വിഷമിക്കുന്ന പ്രവാസി ജീവിതത്തിന്റെ ആകുലതകൾ പങ്കുവച്ച നാടകം ഷെരീഫ് പാങ്ങോട് രചിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത് ഉത്രാട ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ഓണം ദി റിയൽ എക്സിറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. കുട്ടിക്ക് ശബ്ദം നൽകിയ അളകനന്ദ ഡി ബി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സ്വർണ്ണപ്പണി ചെയ്യുന്ന പരമ്പരാഗത തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പങ്കുവച്ച് സ്വർണ്ണപ്പണി ചെയ്യുന്ന ഇ എസ് ബിജുവുമായി റൂബി ബാബു 26-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. ഓണനില ഉദിക്കുന്നു എന്ന ചിത്രീകരണത്തെക്കുറിച്ചാണ് അടുത്തത്. ഓണനില ഉദിക്കുന്നു വിവിധ പ്രദേശങ്ങളിലെ ഓണാഘോഷത്തിന്റെ സവിശേഷതകൾ വിളിച്ചോതുന്നതായിരുന്നു ഈ ചിത്രീകരണം.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര മാത്രമായിരുന്നു മെയിൽ അയച്ചതെങ്കിലും അത് ഒരു 1.5 മെയിലായിരുന്നു. എന്തായാലും ഇന്നത്തെ എഴുത്തുപട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കുക. ഓണപരിപാടികളെക്കുറിച്ചും മറ്റ് പരിപാടികളെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും അടങ്ങിയ വിശദമായ കത്തുകൾക്കും സന്ദേശങ്ങൾക്കുമായി ആകാശവാണി എഴുത്തുപെട്ടി കാത്തിരിക്കുന്നു. വിലാസം ഇതാണ്:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
0: സന്ദേശങ്ങൾ അയക്കേണ്ട മെയിൽ ഐ ഡി പറയാം. ഇമെയിൽ ഐ ഡി aartvmpm@gmail.com.
1: ഇമെയിൽ വിലാസം ഒന്നുകൂടി പറയാം: aartvmpm@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ജലം അമൃതാണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
1: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി.
1: നിയമരംഗം. വിൽപ്പത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ വി കെ സംസാരിക്കുന്നു. ഒരു വ്യക്തി മരണാനന്തരം തന്റെ സ്വത്തുവകകൾ എങ്ങനെ ഭാഗം ചെയ്യണം എന്ന ആഗ്രഹം എഴുതി വ്യക്തമാക്കുന്ന രേഖയാണ് വിൽപ്പത്രം അഥവാ മരണപത്രം. ഔസിത്ത് അഥവാ മരണാനന്തര കൈമാറ്റ പ്രമാണം എന്നും ഇവ അറിയപ്പെടുന്നു. ഇന്ത്യൻ സക്സഷൻ ആക്ട് അഥവാ ഇന്ത്യൻ പിന്തുടർച്ചാ നിയമം 1925 സെക്ഷൻ 2 പ്രകാരം തയ്യാറാക്കുന്ന ആളുടെ അഥവാ ടെസ്റ്റേറ്ററുടെ മരണശേഷമാണ് വില്ല് പ്രാബല്യത്തിൽ വരുന്നത്. വിൽപ്പത്രം തയ്യാറാക്കാതെ മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വത്ത് ഭാഗം ചെയ്യുന്നത് അയാൾക്ക് ബാധകമായ വ്യക്തി നിയമം അഥവാ പേഴ്സണൽ ലോ അനുസരിച്ചായിരിക്കും. വില്ലിന്റെ അവശ്യ ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്. 1. വില്ല് നിയമപരമായ ഒരു പ്രഖ്യാപനമായിരിക്കണം. 2. പ്രസ്തുത പ്രഖ്യാപനം ടെസ്റ്റേറ്ററുടെ സ്വത്തിന്റെ പിന്തുടർച്ചയെ സംബന്ധിച്ചതായിരിക്കണം. 3. പ്രസ്തുത പ്രഖ്യാപനം ടെസ്റ്റേറ്ററുടെ മരണശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്നതും ജീവിതകാലത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതും ആയിരിക്കണം. ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന രേഖകൾ കൊഡിസിൽസ് എന്നറിയപ്പെടുന്നു. പുതിയ വിൽപ്പത്രങ്ങൾ വഴിയോ കൊഡിസിൽസ് ഉപയോഗിച്ചോ വിൽപ്പത്രം ഭേദഗതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ഒന്നിലധികം വിൽപ്പത്രങ്ങൾ ഒരാളുടെ മരണാനന്തരം നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം തയ്യാറാക്കിയ വിൽപ്പത്രത്തിനായിരിക്കും നിയമപരമായ പ്രാബല്യം ലഭിക്കുക. വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ വസ്തുവകകൾ ആർക്കൊക്കെയാണ് ലഭിക്കേണ്ടതെന്നും വിൽപ്പത്രത്തിൽ പ്രത്യേകമായി എഴുതാത്ത വസ്തുവകകളുടെ വിഭജനം എങ്ങനെ നടത്തണമെന്നും വ്യക്തമാക്കുന്നത് അഭികാമ്യമാണ്. ടെസ്റ്റേറ്ററുടെ മരണശേഷം മാത്രം നിലവിൽ വരുന്നതിനാൽ വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ വസ്തുവകകൾ ഏതാണെന്നും അവ ലഭിക്കേണ്ട വ്യക്തികൾ ആരാണെന്നും സംശയാതീതമായി വ്യക്തമാക്കേണ്ടത് പിന്നീടുള്ള നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിർണായകമായിരിക്കും. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമത്തിന്റെ സെക്ഷൻ 59 പ്രകാരം പ്രായപൂർത്തിയായ ശരിയായ മാനസിക നിലയുള്ള ഏതൊരാൾക്കും വിൽപ്പത്രം എഴുതാവുന്നതാണ്. കാഴ്ചാ പരിമിതികളുള്ളവർക്കും കേൾവി സംബന്ധമായ തകരാറുകളുള്ളവർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ നിയമസാധുതയുള്ള വില്ല് തയ്യാറാക്കാവുന്നതാണ്. മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾക്കും അയാൾ ശരിയായ മാനസിക നിലയിൽ എത്തുന്ന സമയങ്ങളിൽ വില്ല് തയ്യാറാക്കാവുന്നതാണ്. വില്ല് തയ്യാറാക്കുന്ന സമയത്തെ മാനസിക നിലവാരമാണ് നിയമസാധുത നിശ്ചയിക്കുന്നത്. രോഗാവസ്ഥ മൂലമോ ലഹരിക്ക് അടിമയായതുകൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ തയ്യാറാക്കുന്ന വില്ലിന് നിയമസാധുതയില്ല. അതായത് വില്ലുണ്ടാക്കുന്ന സമയത്ത്

തനിക്ക് ഏതൊക്കെ വസ്തുവകകൾ ഉണ്ടെന്നും പ്രസ്തുത ബിൽ പ്രകാരം അത് ആർക്കൊക്കെയാണ് ലഭ്യമാകുക എന്നും അപ്രകാരം ലഭ്യമാകുമ്പോൾ ആർക്കൊക്കെ അവകാശങ്ങൾ ലഭിക്കുന്നു എന്നും ആർക്കൊക്കെ അവകാശങ്ങൾ നഷ്ടമാകുന്നു എന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ടെസ്റ്റേറ്റർക്ക് ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. സെക്ഷൻ 61 പ്രകാരം വില്ല് തയ്യാറാക്കുന്ന സമയത്തോ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഭാഗം അപ്രകാരം ചേർക്കുന്നതിലോ ബാഹ്യപ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം വില്ലിന് നിയമസാധുത നഷ്ടപ്പെടുന്നു. ഫ്രോഡ് അഥവാ വഞ്ചന, കൊയേഷൻ അഥവാ ബലപ്രയോഗം, അമിത നിർബന്ധം തുടങ്ങി ടെസ്റ്റേറ്ററുടെ ഇച്ഛയെ ബാധിക്കുന്ന പ്രവൃത്തികൾ വില്ലിന്റെ നിയമസാധുത നഷ്ടപ്പെടുത്തുന്നു. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമം വില്ലുകളെ അൺപ്രിവിലേജ്ഡ് അഥവാ വിശേഷാധികാരമില്ലാത്തവ എന്നും പ്രിവിലേജ്ഡ് അഥവാ വിശേഷാധികാരമുള്ളവ എന്നും രണ്ടായി തിരിക്കുന്നു. പൊതുവിൽ സാധാരണക്കാർ ഉണ്ടാക്കുന്ന വില്ലുകൾ വിശേഷാധികാരമില്ലാത്തവയാണ്. സെക്ഷൻ 63 വിശേഷാധികാരമില്ലാത്ത വില്ലുകൾ ഉണ്ടാക്കേണ്ട വിധം പ്രതിപാദിക്കുന്നു. വിൽപത്രത്തിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിവെച്ചുള്ള ടെസ്റ്റേറ്ററുടെയോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരാളുടെയോ കയ്യൊപ്പ് അഥവാ വിരലടയാളം നിർബന്ധമാണ്. വില്ല് തയ്യാറാക്കുമ്പോൾ ടെസ്റ്റേറ്ററോ ടെസ്റ്റേറ്ററുടെ നിർദ്ദേശപ്രകാരം വില്ലിൽ ഒപ്പിട്ട ആളോ അത്തരത്തിൽ ഒപ്പിടുന്നത് നേരിട്ട് കണ്ടതോ ടെസ്റ്റേറ്ററിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതോ ആയ രണ്ടോ അതിലധികമോ സാക്ഷികൾ നിർബന്ധമാണ്. സെക്ഷൻ 66 വിശേഷാധികാരമുള്ള വില്ലുകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പട്ടാളക്കാർ, എയർമാൻ, കടലിലുള്ള നാവികർ എന്നിവർ തയ്യാറാക്കുന്ന വില്ലുകളാണ് വിശേഷാധികാരമുള്ള വില്ലുകൾ. ഇത്തരം വില്ലുകൾ ഉണ്ടാക്കേണ്ട വിധം താരതമ്യേന അയവുള്ളതാണ്. ഉദാഹരണത്തിന്, ഇത്തരം വില്ലുകളിൽ ടെസ്റ്റേറ്ററുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയവയ്ക്ക് ഒപ്പോ വിരലടയാളമോ നിർബന്ധമല്ല. ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ വില്ലുകളിൽ സാക്ഷികളുടെ ഒപ്പും നിർബന്ധമല്ല. വെർബൽ വിൽ അഥവാ മറ്റൊരാളോട് ശബ്ദരൂപത്തിൽ പറഞ്ഞ വില്ലുകൾക്കും പെട്ടെന്നുണ്ടാകുന്ന മരണമോ മറ്റേതെങ്കിലും സാഹചര്യമോ മൂലം പൂർണ്ണമാക്കാൻ കഴിയാത്ത വില്ലുകൾക്കും നിയമസാധുതയുണ്ട്. ഇതിനായി ഇപ്രകാരം അപൂർണമായ വില്ലുകളിൽ നിന്നോ ശബ്ദ സന്ദേശത്തിൽ നിന്നോ ടെസ്റ്റേറ്ററുടെ ഉദ്ദേശം വ്യക്തമാകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. പ്രത്യേക സാഹചര്യങ്ങളിൽ വിൽപത്രം തയ്യാറാക്കുന്നതിനായി മറ്റൊരാൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും പ്രിവിലേജ്ഡ് വില്ലായി കണക്കാക്കാറുണ്ട്. തൊഴിൽപരമായി സംഭവിക്കാവുന്ന അപകട സാധ്യതകളും മരണസാധ്യതയും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വിശേഷാധികാരങ്ങളുള്ള വില്ലുകൾക്ക് നിയമസാധുത നൽകുന്നത്. മുൻ വിവരിച്ചതിനുപരിയായി വില്ലുകളെ കണ്ടീഷണൽ വിൽ, ജോയിന്റ് വിൽ, കൺകറന്റ് വിൽ, മ്യൂച്വൽ വിൽ, ഡ്യൂപ്ലിക്കേറ്റ് വിൽ എന്നിങ്ങനെ പലതായി തരംതിരിക്കാം. വ്യവസ്ഥകൾക്ക് ബാധകമായി മാത്രം നിലവിൽ വരുന്ന വില്ലുകളെ കണ്ടീഷണൽ വിൽ എന്ന് വിളിക്കുന്നു. രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ ജോയിന്റ് ഓണർഷിപ്പിലുള്ളതോ വ്യക്തിഗതമായതോ ആയ വസ്തുക്കൾ ഒരൊറ്റ വിൽപത്രം വഴി ഭാഗം ചെയ്യുന്നതിനെ ജോയിന്റ് വിൽ എന്ന് വിളിക്കുന്നു. ജോയിന്റ് വിൽ ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് തയ്യാറാക്കുന്നതാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ വ്യത്യസ്ത വ്യക്തികളുടെ വ്യത്യസ്ത വില്ലുകളായി നിലനിൽക്കുന്നു. അതായത്, രണ്ടുപേർ ചേർന്നുണ്ടാക്കുന്ന ഒരു ജോയിന്റ് വില്ലിൽ ഒരാളുടെ മരണം മരണപ്പെട്ട വ്യക്തിയുടെ വില്ല് നിലവിൽ വരുന്നതിന് കാരണമാകുന്നു. എന്നാൽ സർവൈവർ അഥവാ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ആഗ്രഹപ്രകാരം വില്ലിലെ വ്യവസ്ഥകൾ മാറ്റാവുന്നതോ മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരാവുന്നതോ ആണ്. ഇപ്രകാരം മാറ്റങ്ങൾ വരുത്തിയ വില്ല് പ്രസ്തുത സർവൈവറുടെ മരണശേഷം മാറ്റങ്ങളോടെ നിലവിൽ വരും. വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ വ്യത്യസ്തമായി ഭാഗം ചെയ്യുന്നതിനായി ഒരാൾക്ക് ഒരേ സമയം ഒന്നിലധികം വില്ലുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന വില്ലുകൾ കൺകറന്റ് വില്ലുകൾ എന്നറിയപ്പെടുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെ ഭാഗം ചെയ്യുന്നതിന് ഇത്തരം വില്ലുകൾ ഉപകാരപ്രദമാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ പരസ്പരം വില്ലിന്റെ ഗുണഭോക്താക്കളായി വരുന്ന വിധം എഴുതുന്ന വില്ലുകളാണ് മ്യൂച്വൽ വില്ലുകൾ. ഉദാഹരണത്തിന്, ഭാര്യാഭർത്താക്കന്മാർ മരണാനന്തരം ഭാര്യയുടെ സ്വത്ത് ഭർത്താവിനും ഭർത്താവിന്റെ സ്വത്ത് ഭാര്യയ്ക്കും രണ്ടുപേരുടെയും മരണശേഷം മൂന്നാമതൊരു വ്യക്തിക്കും നൽകുന്നു. ഇത്തരത്തിലുള്ള വില്ലുകളിൽ ഒരാളുടെ മരണാനന്തരം സർവൈവർക്ക് സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വില്ലിൽ മാറ്റം വരുത്തുവാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. വില്ലുകൾ നഷ്ടപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഒരുപോലെ രണ്ടോ അതിലധികമോ വില്ലുകൾ എഴുതി തയ്യാറാക്കുന്നതിനെ ഡ്യൂപ്ലിക്കേറ്റ് വില്ല് എന്ന് വിളിക്കുന്നു. ഒരുപോലെ എഴുതുകയും ടെസ്റ്റേറ്ററും സാക്ഷികളും ഒപ്പുവെക്കുകയും ചെയ്യുന്ന ഇത്തരം വില്ലുകളിൽ ഒറിജിനലിനെയും കോപ്പിയെയും നിയമ ആവശ്യങ്ങൾക്ക് തുല്യ നിയമസാധുതയുള്ള രേഖകളായി പരിഗണിക്കുന്നു. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമമനുസരിച്ച് വില്ലുകൾ റദ്ദാക്കാവുന്നതാണ്. വിവാഹത്തിന് മുമ്പ് നിർമ്മിച്ച വില്ലുകൾ വിവാഹത്തോടെ റദ്ദായതായി കണക്കാക്കുന്നു. പഴയ വില്ല് കീറിക്കളഞ്ഞോ കത്തിച്ചോ മറ്റേതെങ്കിലും വിധത്തിൽ നശിപ്പിച്ചോ

0: ടെസ്റ്റേറ്റർക്ക് തന്നെ റദ്ദു ചെയ്യാവുന്നതാണ്. പുതിയ വില്ല് തയ്യാറാക്കുന്നതോ കൊഡിസിൽ ഉപയോഗിച്ച് പഴയ വില്ലിൽ മാറ്റം വരുത്തുന്നതോ പഴയ വില്ലിനെ റദ്ദാക്കുന്നു. ടെസ്റ്റേറ്ററുടെ മരണാനന്തരം വില്ലിന്റെ നിയമസാധുതയും അവ്യാജതയും കോടതി മുഖാന്തരം പ്രഖ്യാപിച്ചു കിട്ടുന്നതിനായി സ്വീകരിക്കുന്ന നടപടിക്രമമാണ് പ്രൊബേറ്റ്. ഇതിനായി ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകാവുന്നതാണ്. നിയമവ്യവസ്ഥകൾ പാലിച്ച് തയ്യാറാക്കിയ മറ്റു നിയമപ്രശ്നങ്ങളൊന്നുമില്ലാത്ത വില്ലുകൾക്ക് പ്രൊബേറ്റ് ഓർഡർ ലഭിക്കുന്നതാണ്. പ്രായപൂർത്തിയാകാത്തവർക്കും മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും പ്രൊബേറ്റ് നൽകുന്നതല്ല. എല്ലാ സാഹചര്യങ്ങളിലും നിർബന്ധമല്ലെങ്കിലും പ്രൊബേറ്റ് വില്ലിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നു. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രൊബേറ്റ് ഉപകാരപ്രദമാണ്. വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമല്ല. എന്നിരുന്നാലും രജിസ്ട്രേഷൻ വിൽപ്പത്രത്തിന്റെ അവ്യാജതയുടെയും നിയമവ്യവസ്ഥകളുടെ പാലനത്തിന്റെയും തെളിവായി കണക്കാക്കുന്നു എന്നതിനാൽ അഭികാമ്യമാണ്. രജിസ്റ്റർ ചെയ്ത വില്ലുകൾ നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല എന്നത് വില്ലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ടെസ്റ്റേറ്ററുടെ മരണശേഷം കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും രജിസ്ട്രേഷൻ സഹായകമാണ്. ആയതിനാൽ വിൽപ്പത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉത്തമം.
1: വിൽപ്പത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മോഹിനിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ആദ്യം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 14, ശകവർഷം 1940, ഭാദ്രം 8, 2026
1: ഓഗസ്റ്റ്. ശ്രീമദ് ഭഗവത്ഗീത യദി വ്യക്തിക്ക് ബുദ്ധി ശുദ്ധ ഹോ തോ അക്സർ ഛോട്ടേ ഛോട്ടേ കർമ്മോ കി നൈതിക യോഗ്യത ഭീ ബഡേ ബഡേ കർമ്മ കർ ഡാലനേ മേ സമർത്ഥ ഹോതി ഹൈ. ബുദ്ധി തോ ഏക് തൽവാർ കേ സമാൻ ഹൈ. ജീവൻ മേ ജോ കുഛ ഭീ ഇൻസാൻ കേ സാമനേ ആതാ ഹൈ ഉസ്കി കാട് ഛാട് കർനാ ഹീ ബുദ്ധി കാ കാം ഹൈ. इसके विपरीत जब बुद्धि शुद्ध ना हो तब किसी कर्म की नैतिक योग्यता का ज्ञान मनुष्य को नहीं हो सकता. इस तरह बुद्धि के अभाव में अच्छा कार्य भी बुरा बन सकता है.
2: महात्मा गांधी का कहना है,
3: मैं भगवान को मानवता की सेवा द्वारा देखने का प्रयत्न करता हूँ, क्योंकि मैं जानता हूँ भगवान न ऊपर आकाश में है और न नीचे पाताल में मैं है.
4: The best of entertainment, information, education अब आपके एक उंगली के इशारे पर. कहीं भी कभी भी रहे हरदम अपडेट. आज ही डाउनलोड करें आकाशवाणी का न्यूज ऑन एयर ऐप.

0: ये हमेशा हम सबके दिलों पर राज करते रहेंगे। महानायक उत्तम कुमार चिरोदिन मानुषे हृदय राज कोरबैन। मेरे प्यारे देशवासियों, हमारे पर्व और त्योहार हमारी परंपराओं के साथ साथ हमें एक दूसरे से जुड़ने का भी अवसर देते हैं। आने वाले दिनों में हम और भी कई महत्वपूर्ण पर्व मनाने जा रहे हैं। 4 सितंबर को जन्माष्टमी का पावन पर्व है। सितंबर में ही हम विश्वकर्मा पूजा भी मनाएंगे। इस अवसर पर अपने आसपास के कारीगरों, शिल्पकारों और विश्वकर्मा साथियों का सम्मान करना चाहिए। कुछ महीनों बाद दीपावली भी आने वाली है, इसकी तैयारियां भी धीरे धीरे शुरू हो रही है। त्योहारों के इस मौसम में मैं एक बार फिर आपसे वोकल फॉर लोकल का आग्रह दोहराऊंगा। और वोकल फॉर लोकल का मतलब केवल मिट्टी के दिए खरीदना नहीं है, इसका विजन बहुत बड़ा है। हम अपने घर के लिए जो भी सामान खरीदते हैं उसे एक बार जरूर देख लें कि वो भारत में बना हो। भारत के आत्मनिर्भर बनने का मार्ग भारत में बनी चीजों पर गर्व करने से ही प्रशस्त होगा। इस संदेश को ज्यादा से ज्यादा लोगों तक पहुंचाना भी हमारी जिम्मेदारी है। हमारे क्रिएटिव वर्ल्ड के साथियों, इन्फ्लुएंसर्स और सेलिब्रिटीज की भी इसमें बहुत बड़ी भूमिका है। मेरा आपसे आग्रह है कि स्वयं भी वोकल फॉर लोकल को अपनाएं और दूसरों को भी इसके लिए प्रेरित कीजिए। साथियों, आपके आसपास भी ऐसे अनेक लोग होंगे जो अपने छोटे छोटे प्रयासों से समाज में बड़ा बदलाव ला रहे हैं। आप उनके बारे में मन की बात के लिए जरूर लिखिए। आपका भेजा हुआ अनुभव देश के किसी कोने में किसी के लिए नई प्रेरणा बन सकता है। मुझे आपके सुझावों और अनुभवों की प्रतीक्षा है। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा।
2: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: मन की बात प्रधानमंत्री श्री नरेंद्र मोदी ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യാവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിൻ്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ നമസ്കാരം.
6: നമസ്കാരം സർ. നമസ്കാരം.
5: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
6: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. പിന്നീട് MBA ചെയ്തു. തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
5: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
6: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
5: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
6: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടൻ്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി. അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിൻ്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സർ.
5: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
6: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിൻ്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയികളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി, അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
5: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
6: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
5: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിൻ്റെ പിടിയിലാക്കുന്നില്ല, അതിൻ്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിൻ്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിൻ്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.

150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യൻ്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന 2 സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും റോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തം

ത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിലേർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021-ൽ ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/2 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിൻ്റെ 1000-ക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ അധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിൻ്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിൻ്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ അധികം സ്ത്രീകൾ കാടിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിൻ്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള 1,000-ക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിൻ്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹര

മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായി യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയേ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ

0: എന്നതിൻ്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങളയക്കുന്ന അനുഭവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 3:55 ആരംഭിക്കും. ജയ്ഹിന്ദ്.

അവസാനമായി മൗനരാഗ പക്ഷിയുറങ്ങി മൗന നൊമ്പരം എരിഞ്ഞടങ്ങി. ഗാനമെഴുതിയത് ജോൺസൺ പുളിങ്കുന്ന്, സംഗീതം നൽകിയത് കെ പി ഉദയഭാനു.

0: എസ് രമേശൻ നായർ, പി ഭാസ്കരൻ, പി കെ ഗോപി, ഉമ്മനൂർ ഗോപാലകൃഷ്ണൻ, ജോൺസൺ പുളിങ്കുന്ന് എന്നിവരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ, ജോസ്, ജോയ് തോട്ടാൻ, കെ പി ഉദയഭാനു എന്നിവർ സംഗീതം നൽകി. കെ ജി മാർക്കോസ് പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് 100 ലേറെ പ്രവർത്തിച്ചു വരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹർലേക്കർ, മന്ത്രി റോജി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
5: नशा मुक्त युवा फॉर विकसित भारत, ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
4: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരിമുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. പിഎം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
5: पीएम स्वनिधि योजना के लाभार्थियों में करीब 46% महिलाएं हैं, यानी देश भर में लगभग 35 लाख महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं। जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है.
4: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
5: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
4: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മുഖ്യമന്ത്രി BD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
7: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം മ്യൂസിയം പാളയം സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
4: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മുതൽ 9 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെക്കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പി എം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
3: പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായി ചികിത്സ തുടരുകയും ചെയ്താൽ ജീവിതം മധുരമായി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിശബ്ദമായി ഒപ്പം കൂടി പിന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ കൊണ്ടെത്തിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. അവഗണിച്ചാൽ അത് അപകടകാരിയാകും, മറ്റു രോഗങ്ങളും നമുക്ക് പിടിപെടും. പ്രമേഹവും അമിതവണ്ണവും അമിത BP അമിത കൊളസ്ട്രോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാറാണ് പതിവ്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കാണപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പോലെ തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അനിയന്ത്രിതമായ പ്രമേഹം കാരണം ചിലരിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിൽ ഉദ്ധാരണ ശേഷി കുറവാണ് പ്രധാനമായും കാണുന്നത്. സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ്, യോനി സങ്കോചം പോലെയുള്ള പ്രശ്നങ്ങളും. ഇത് പലരിലും കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറോട് തുറന്നു പറയേണ്ടതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രമേഹവും മനസ്സും വളരെ പ്രധാനമാണ്. ഒരു പ്രമേഹ രോഗിയുടെ മനസ്സിന്റെ താളം തെറ്റലുകൾ ഒഴിവാക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ജീവിതശൈലി ക്രമീകരണങ്ങൾ, തുടർച്ചയായി വേണ്ടിവരുന്ന മരുന്നുകൾ, ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടെയുള്ള രക്തപരിശോധനകൾ എന്നിവ പ്രമേഹ രോഗികളെ മാനസിക സംഘർഷത്തിലാക്കാറുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ രോഗം കാരണം ഞാൻ വലഞ്ഞു, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി മരുന്നെടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് യാതൊരു കുറവും കാണുന്നില്ല, മരുന്നെടുക്കും തോറും എനിക്ക് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല, എന്തിനും ഏതിനും എനിക്ക് ദേഷ്യം വരുന്നു, ലൈംഗികതയോട് താല്പര്യമില്ല തുടങ്ങിയ പ്രശ്നങ്ങളുമായി രോഗികൾ വരാറുണ്ട്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചു വെക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തിയെ ജീവിത ക്രമീകരണത്തിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുവാനും ബന്ധുക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം കാരണം ലഹരിയിലേക്ക് വഴുതി വീഴരുത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രമേഹം വഷളാക്കാൻ കാരണമാകുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പല പ്രമേഹ രോഗബാധിതരും ഉത്കണ്ഠയോ ഉറക്കക്കുറവോ ഉണ്ടാകുമ്പോൾ മദ്യപാനം, പുകവലി തുടങ്ങിയത് ശീലമാക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ പ്രമേഹം വഷളാക്കുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മാനസിക നിലയും തകർക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പ്രമേഹ രോഗബാധിതർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹവും വിഷാദരോഗവും. പ്രമേഹത്തിന് അടിമപ്പെട്ട് വിഷാദരോഗിയായി മാറിയത് തിരിച്ചറിയാതെ നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രമേഹ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് എത്തുമ്പോഴോ ആണ് അവർ തിരിച്ചറിയുന്നത് തങ്ങൾ വിഷാദരോഗത്തിന് അടിമയായിരിക്കുന്നു എന്ന്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക ആരോഗ്യ പ്രശ്നവും വിഷാദരോഗത്തിന് കാരണമാകാറുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, അത് ഏതെങ്കിലും ഒരു സംഭവവുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കടമല്ല, മറിച്ച് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ സംഭവിക്കുന്ന സങ്കടമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. മുൻപ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക, അത്

0: പ്രമേഹ ബാധിതരിൽ 25% പേരിലും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. തനിക്ക് പ്രമേഹം ബാധിച്ചതോർത്ത് കഠിനമായ ദേഷ്യവും നിരാശയും അനുഭവപ്പെടുക, പ്രമേഹ രോഗം ആവശ്യപ്പെടുന്ന ജീവിതശൈലി ക്രമീകരണങ്ങളെക്കുറിച്ച് അസ്വസ്ഥത തോന്നുക, പ്രമേഹം നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുന്നില്ല എന്ന കുറ്റബോധം തോന്നുക, അതേസമയം തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള പ്രചോദനം തോന്നാതിരിക്കുന്ന അവസ്ഥ, കൃത്യമായ സമയത്ത് രക്തപരിശോധനകൾ നടത്താനും ഡോക്ടറെ സന്ദർശിക്കാനും വിമുഖത കാട്ടുക, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അവലംബിക്കുക, പ്രത്യേകിച്ചും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് മധുരവും കൊഴുപ്പും കൂടിയ ഭക്ഷ്യങ്ങൾ അമിതമായി കഴിക്കുക, ഒറ്റപ്പെട്ടു പോയതായി തോന്നുക, ആരും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചിന്ത തോന്നുക തുടങ്ങിയ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയബറ്റിസ് ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നവയാണ്. തീർച്ചയായും നിങ്ങൾ മനോരോഗ വിദഗ്ധനെ കാണുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ ലളിതമായി തന്നെ കിട്ടുന്നതാണ്. ഉത്കണ്ഠ ഒഴിവാക്കുക എന്നത് ലൈംഗിക പ്രശ്നമുള്ളവരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമേഹ രോഗ ബാധിതർക്ക് ഇടയ്ക്കിടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയുന്നതുമൂലം ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗം ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് 4% പ്രമേഹ രോഗികൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഡയബറ്റോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ രാജ്യത്തിലുള്ളവരെക്കാൾ അപേക്ഷിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 മുതൽ 15 വർഷം മുൻപ് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളുടെ ഫലമായി നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയാണ് പ്രമേഹ രോഗികളായ പുരുഷന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. റിട്രോഗ്രേഡ് സ്ഖലനം, ശുക്ലം ലിംഗത്തിലൂടെ പുറത്തേക്ക് വരുന്നതിനു പകരം മൂത്രസഞ്ചിയിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് റിട്രോഗ്രേഡ് സ്ഖലനം എന്ന് പറയുന്നത്. പ്രമേഹം തിരിച്ചറിയുന്ന കാലം മുതൽ ശക്തമായ നിയന്ത്രണം പാലിക്കുകയും കറക്റ്റായി മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് 10 ആണ്ടുകൾ കഴിഞ്ഞാലും ലൈംഗികാരോഗ്യം നഷ്ടപ്പെടില്ല. പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾക്കും അമിത ഭാരമുള്ളവർക്കും രക്താതി സമ്മർദ്ദമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ആൾക്കാർക്കും ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരാറുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതി നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ മാത്രമല്ല, നിങ്ങളുടെ മാനസിക ശാരീരിക ജീവിത സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ മുന്നോട്ടു പോകുന്നത്. പ്രമേഹമുള്ള സ്ത്രീകൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോനിയിലെ വരൾച്ചയാണ്. ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം സംഭവിക്കുമ്പോഴോ ആർത്തവ വിരാമം സംഭവിക്കുന്നത് തൊട്ടു മുമ്പോ അതിനുശേഷമോ ഈ പ്രശ്നം വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ കുറവായതിനാൽ ലൂബ്രിക്കേഷൻ കുറയുന്നു, കൂടാതെ പ്രമേഹത്തോടൊപ്പം വരുന്ന നാഡീക്ഷതം ഉത്തേജനം കുറയ്ക്കുകയും ലൈംഗികതയെ വേദനാജനകമാക്കുകയും ചെയ്യുന്നു. യോനിയിലെ അണുബാധ. ഒരു സ്ത്രീക്ക് പ്രമേഹം മോശമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസ്റ്റ്, മറ്റ് യോനി അണുബാധകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മൂത്രനാളിയിലെ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹോമിയോപ്പതി എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നത്? വളരെ സമഗ്രമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ അതാത് രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അത് ഡോക്ടറോട് തുറന്നു പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ പ്രമേഹത്തിന്റെ, അതായത് FBS, PPBS അല്ലെങ്കിൽ HbA1c ഇവയുടെ അളവുകൾ മാത്രമല്ല ഒരു ഹോമിയോ ഡോക്ടറോട് പറയേണ്ടത്. നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം, ഈ രോഗം കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണോ പ്രദാനം ചെയ്യുന്നത്, മറ്റെന്തെല്ലാം തലത്തിൽ ഈ ഒരു ജീവിതാവസ്ഥ നിങ്ങളെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും, പ്രമേഹം നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഉറക്കം നല്ല രീതിയിലാവുന്ന കാര്യത്തിലാണെങ്കിലും ഉത്കണ്ഠയെ മറികടക്കുവാനാണെങ്കിലും തീർച്ചയായും ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറും നിങ്ങളെ സഹായിക്കുന്നതാണ്.
1: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിത ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂ എന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
2: One big problem is coming for Kerala. The depth of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the depth of the river should be maintained. Otherwise, where the water will go?
1: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ് ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
3: നശാ മുക്ത ഭാരത് കെ ലിയേ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ കി ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസേ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരേ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
1: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
3: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
1: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
3: മേരെ പ്യാരെ ദേശവാസിയോ, സ്വച്ഛതാ കി ഏക് ബഹുത് ബഡി ഖൂബി ഹോതി ജബ് കിസി ജഗഹ് കോ സ്വച്ഛ രഖ്നേ കാ സങ്കൽപ്പ് വഹാ കേ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
1: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 2,500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8,200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള

0: ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാന പരിപാടി.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ആശംസകളും അനുമോദനങ്ങളും പരിഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെയായി നിങ്ങൾ രഞ്ജിനിയിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകൾ ഇവിടെയുണ്ട്. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നദീർഷ. ആദ്യ കത്തിലേക്ക്. പ്രിയ രഞ്ജിനിക്ക്, എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കണം. ഞാൻ അനിൽകുമാർ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തു നിന്നുമാണ് ഈ കത്തയക്കുന്നത്. ചിത്രം ഇടിമുഴക്കം, ഗാനം കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു എന്ന് തുടങ്ങുന്നത്. പാടിയത് പി ജയചന്ദ്രൻ, എസ് ജാനകി. ഈ ഗാനം എൻ്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ, അഖിൽ, മരുമക്കളായ ഗീതു, അമയ, ചെറുമകൻ നിവേദ് എന്നിവർക്കും, കൂടാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ മാന്നാർ നിന്നും അനിൽകുമാറാണ്. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഇടിമുഴക്കം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ശ്യാം സംഗീതം നൽകി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

രഞ്ജനിലെ രണ്ടാമത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ചെങ്ങന്നൂർ നിന്നും ഗീതാകുമാരിയാണ്. പ്രിയ രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടി പ്രിയ രഞ്ജിനി, നിന്നിലൂടെ കേൾക്കുന്ന ഗാനങ്ങളും അവതരണവും മനോഹരം തന്നെ. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഞാൻ ദുഃഖിതയാണ്. കാരണം എൻ്റെ സഹോദരൻ ഈ കഴിഞ്ഞ ജൂൺ 28 ഞങ്ങളെ വിട്ടുപോയി. വളരെയധികം വേദനയുണ്ട് പ്രിയരഞ്ജിനി. കാരണം എനിക്ക് റേഡിയോ വാങ്ങിത്തന്നത് ഈ ചേട്ടനാണ്. നല്ലൊരു ശ്രോതാവുമായിരുന്നു ചേട്ടൻ. ചേട്ടന് വേണ്ടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സന്ധ്യ കണ്ണീരിതെന്ത് എന്ന് തുടങ്ങുന്നതാണ് ഗാനം. അതുപോലെ തന്നെ ജാനകി അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നുവെന്നും ശ്രോതാവ് കത്തിലെഴുതിയിട്ടുണ്ട്. മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി സലിൽ ചൗധരി സംഗീതം നൽകി എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. പ്രിയ ശ്രോതാവിൻ്റെ സഹോദരന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
7: രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് വായിക്കാം. ഡിയർ സർ, രഞ്ജിനിയിൽ ഞാൻ ആവശ്യപ്പെട്ട പല ഗാനങ്ങളും കേൾപ്പിച്ചു തന്നതിന് നന്ദി. രഞ്ജിനിയിൽ ഞാനൊരു ഗാനം ആവശ്യപ്പെടുകയാണ്, കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗാനം അച്ഛൻ കോവിലാറ്റിലെ കൊച്ചോളങ്ങളെ, ചിത്രം അനാഥശില്പങ്ങൾ. ഈ കത്ത് എഴുതിയിരിക്കുന്നത് തങ്കച്ചൻ വി കോട്ടയം. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം അനാഥശില്പങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ആർ കെ ശേഖർ സംഗീതം നൽകി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. രഞ്ജിനിലൂടെ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് സുഭാഷ്, ഹരിപ്പാടിനടുത്തുള്ള വാര്യൻകാട് നിന്നും സുഭാഷാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. കത്തിങ്ങനെയാണ്: പ്രിയപ്പെട്ട രഞ്ജിനി, എനിക്കൊരു പാട്ട് വേണം. പഴയ പാട്ടാണ് എനിക്കിഷ്ടം. സുശീലാമ്മയും മാധുരിയമ്മയും പാടിയ ശ്രീമുരുകൻ എന്ന സിനിമയിലെ ജ്ഞാനപ്പഴം നീയല്ലോ ശ്രീമുരുക എന്ന ഗാനമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. ഹരിപ്പാടിനടുത്തുള്ള വാര്യൻകാട് എന്ന സ്ഥലത്ത് നിന്നാണ്. ഇത് എൻ്റെ സഹോദരി ശ്രീമതി സൂര്യയ്ക്ക് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. സുഭാഷിൻ്റെ സഹോദരി സൂര്യയ്ക്ക് വേണ്ടി ശ്രീമുരുകൻ എന്ന ചിത്രത്തിൽ പി സുശീലയും മാധുരിയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

അടുത്ത കത്ത് പ്രിയമുള്ള രഞ്ജിനിക്ക്. മണ്ണഞ്ചേരി ചേന്നനാട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS എഴുതുന്നത്. എനിക്ക് മണിമാരൻ തന്നത് എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുവാൻ അപേക്ഷ. ഇത് പത്മകുമാരി, സുനിൽകുമാർ, ശ്രീകുമാരി, സതീഷ് കുമാർ, അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്നിവർക്ക് സമർപ്പണം എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കത്ത് എഴുതിയത് മണ്ണഞ്ചേരി ചേന്നനാട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഓളവും തീരവും എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മച്ചാട് വാസുദേവും പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പി ഭാസ്കരനാണ്. സംഗീതം നൽകിയത് MS ബാബുരാജ്. ശ്രോതാവിനൊപ്പം ഇഷ്ടഗാനം നമുക്കും കേൾക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രഞ്ജിനിയാണ്. കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ കലവൂർ നിന്നും വിൻസെന്റ് ബെർണാർഡാണ്. പ്രിയ രഞ്ജിനിക്ക്, എനിക്ക് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ സൂര്യനായി തഴുകി ഉണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള ഗാനം ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലും കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പരിഗണിക്കുമോ? തീർച്ചയായും പരിഗണിക്കാം. ഈ ഗാനത്തിന് സമർപ്പണം ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്കും എന്ന് അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട്. സന്തോഷം. വിൻസെന്റ് ബെർണാർഡ് ആവശ്യപ്പെട്ട ഗാനം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി വിദ്യാസാഗർ സംഗീതം നൽകി ചിത്രപാടിയതാണ്. ഗാനവിത കേട്ടോളൂ.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 400 5.

രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് ഇത് എഴുതിയത് റാന്നി ഇടക്കുളത്ത് നിന്നും ശശിധരനാണ്. പ്രിയ രഞ്ജിനി, ഞാൻ വയലാർ ദേവരാജൻ യേശുദാസ് ടീമിൻ്റെ ഗാനാസ്വാദകനാണ്. പ്രേം നസീറിൻ്റെ പാട്ടുപാടിയുള്ള അഭിനയം വളരെ ഇഷ്ടപ്പെടുന്നു. ഇന്ന് ഞാൻ ചോദിക്കുന്ന ഗാനം ഏദൻ തോട്ടത്തിൽ ഏകാന്തതയിൽ എന്ന് തുടങ്ങുന്നതാണ്. എന്നോ എവിടെയോ വെച്ച് കേട്ടു മറന്ന ഗാനം. രഞ്ജിനിയുടെ ഗാനശേഖരത്തിൽ ഈ ഗാനം ഉണ്ടോ എന്ന് അറിയില്ല. ഈ ഗാനം എല്ലാ പഴയ പാട്ട് ആസ്വാദകർക്കുമായി സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കത്ത് എഴുതിയത് റാന്നി ഇടക്കുളത്ത് നിന്നും ശശിധരനാണ്. അഗ്നിപുഷ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം MK അർജുനൻ. ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം നമുക്കും ഒരുമിച്ച് കേൾക്കാം.

രഞ്ജിനിലെ അടുത്ത കത്ത് ഇങ്ങനെയാണ്. പ്രിയ രഞ്ജിനിക്ക്, 2026 ഓഗസ്റ്റ് 21 ഞങ്ങളുടെ മക്കളായ അബ്ദുൽ വാഹിദ്, ആബിദ വാഹിദ് എന്നിവരുടെ 10-ാം വിവാഹ വാർഷികമാണ്. രഞ്ജിനിലൂടെ ഒരു പഴയ ഗാനം ആവശ്യപ്പെടുകയാണ്. അഗ്നി എന്ന പടത്തിലെ മുല്ലപ്പൂ മണം വീശും എന്ന ഗാനം കൊടുക്കണേ. മലപ്പുറത്തെ പന്താവൂരിൽ നിന്നും നഫീസ കുഞ്ഞിപ്പ. ഓഗസ്റ്റ് 21 10-ാം വിവാഹ വാർഷികം ആഘോഷിച്ച അബ്ദുൽ വാഹിദ്, ആബിദ വാഹിദ് എന്നിവർക്ക് രഞ്ജിനിയുടെയും ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം പ്രിയ ശ്രോതാവ് നഫീസ കുഞ്ഞിപ്പ ആവശ്യപ്പെട്ട ഗാനവും കേൾക്കാം. ഈ ഗാനം അഗ്നി എന്ന ചിത്രത്തിന് വേണ്ടി ശകുന്തള വരികളെഴുതി, ഏറ്റിയുമ്മർ സംഗീതം നൽകി, എസ് ജാനകിയും ലതയും പാടിയതാണ്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നും ഒരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

രഞ്ജിനിലേക്ക് വന്ന കത്തുകളിൽ ഒൻപതാമത്തെ കത്താണ് ഇനി വായിക്കാൻ പോകുന്നത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ചില ഗാനങ്ങൾ ആകാശവാണിയുടെ രഞ്ജിനിയിലും മറ്റു അനുബന്ധ പരിപാടികളിലും കേൾക്കാറേയില്ല. കുറേ കാലമായി കേൾക്കാൻ കഴിയാത്ത ഒരു ഗാനം രഞ്ജിനിലൂടെ ആവശ്യപ്പെടുക.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

ഇഷ്ടഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. കുട്ടനാട് കിടങ്ങറ നിന്നും പി കെ വേണുഗോപാലൻ നായരും ശ്രീദേവിയും. കത്ത് ഇങ്ങനെയാണ്: അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികൾ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച മനോഹരമായ അങ്കനമാർ മൗലെ എന്നു തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിൽ കൂടി കേൾക്കാനായി ഈ കത്തയക്കുന്നു. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ, രാമചന്ദ്രൻപിള്ള പടപ്പറമ്പ്, നാരായണൻ നായർ ഏറ്റുമാനൂർ, അനീഷ് കൊല്ലമ്പടി, ജയങ്കർ ഫോർട്ട് കൊച്ചി എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കണേ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഗാനം. ഗാനത്തിനായി രഞ്ജിനിയിലേക്ക് കത്തയച്ചത്

പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ മാവേലിക്കര കല്ലുമല ചെറുകുന്നം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. പേര് സഹദേവൻ. ആബാലവൃദ്ധജനങ്ങൾക്കും വിവരവും വിജ്ഞാനവും വിനോദവും അനുദിനം പകർന്നു നൽകുന്ന അക്ഷയഖനിയായ ആകാശവാണിക്ക് 1000 ആശംസകൾ. താങ്കളുടെ ആശംസകൾക്ക് നന്ദി. എൻ്റെ പ്രാണപ്രിയ എന്നെ വിട്ടുപിരിഞ്ഞിട്ട് 16 5 വർഷം കഴിയുകയാണ്. സരളമ്മയുടെ ഈ ഓർമ്മ നാളിൽ സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഒരു രാത്രി കൂടി വിട വാങ്ങവേ എന്നു തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിൽ കൂടി കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ വിരഹദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനം സമർപ്പിച്ചുകൊള്ളുന്നു. സസ്നേഹം, സഹദേവൻ. പ്രിയ ശ്രോതാവിൻ്റെ പത്നി സരളമ്മയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ സമാപിക്കുന്നു. രഞ്ജിനിയിലേക്ക് വീണ്ടും കത്തുകളയക്കുക. വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം റോക്ക് ആൻഡ് റോൾ, പാടിയത് സുജാത മധു ബാലകൃഷ്ണൻ. ഗാനവരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

പൂന്തേനുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തും പാടത്തും പറമ്പിലുമെല്ലാം ച്വീ ച്വീ ച്വീ എന്ന് പാടിക്കൊണ്ട് പാറി നടക്കുന്ന ഒരു ചെറുകിളിയാണ് തേൻകിളി. സൂചിമുഖി എന്നും ഇവയെ വിളിക്കാറുണ്ട്. സൂചി പോലെ നീണ്ടു കൂർത്ത കൊക്കുള്ളതിനാലാണ് ഇവയ്ക്ക് സൂചിമുഖി എന്നു പേര് വീണത്. പൂക്കളിൽ നിന്ന് സദാ തേൻ നുകരുന്നതിനാൽ തേൻകിളിയെന്നും പേരിട്ടു. തിളങ്ങുന്ന വർണ്ണഭംഗി കൊണ്ട് ആരുടെയും മനം കവരുന്ന കുരുവിയാണ് ഇത്. തേൻകിളികളെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും പല ജാതി തേൻകുരുവികൾ ജീവിക്കുന്നു എന്നറിയുന്നവർ വളരെ കുറവായിരിക്കും.

0: നീണ്ടു കൂർത്തതും തീരെ വണ്ണമില്ലാത്തതും ഏറെക്കുറെ വളഞ്ഞതുമായ കൊക്കുള്ള ഈ ചെറുപക്ഷിയെ നോക്കിയിരിക്കാൻ ബഹുരസമാണ്. ഇവയിൽ പൂവനുകൾക്ക് കമനീയമായ നിറമുണ്ടായിരിക്കും. മറ്റു പല പക്ഷികളിലെന്ന പോലെ പിടപക്ഷിക്ക് നിറസൗകുമാര്യം കുറവാണ്. പൂക്കളുള്ള ചെടികളെയും മരങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഈ പക്ഷികളുടെ ജീവിതം. തേനാണ് ഇവയുടെ മുഖ്യ ആഹാരമെന്ന് പറയാം. എങ്കിലും പ്രാണികളെയും ചെറുജീവികളെയും പുഴുക്കളെയും ഇവ തിന്നാറുണ്ട്. പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്താണ് ഇവ കൂടുതലായി മാംസഭുക്കുകളായി മാറാറുള്ളത്. കീടനിയന്ത്രണത്തിന് വലിയ സഹായം ചെയ്യുന്ന പക്ഷികൾ കൂടിയാണ് ഇവ. സസ്യങ്ങളുടെ പരാഗ വിതരണത്തിനും തേൻകിളികൾ സഹായിക്കുന്നു.
1: കേരളത്തിൽ പല ജാതി തേൻകിളികളെ കാണാറുണ്ട്. കറുപ്പൻ തേൻകിളി, കൊക്കൻ തേൻകിളി, മഞ്ഞ തേൻകിളി, ചെറുതേൻകിളി എന്നിങ്ങനെ നാല് ജാതിക്കാരെയാണ് കണ്ടുവരുന്നത്. സൂക്ഷ്മമായ ശ്രദ്ധ വേണം ഇവയേതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ. പൂക്കൾക്കുള്ളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുന്ന വിധമുള്ള കൊക്കാണ് ഇവയുടെ പൊതു പ്രത്യേകത. നീണ്ട് നേരിയ കൊക്കും കൊക്കിനേക്കാൾ നീളമുള്ള നാവും പ്രകൃതി ഇവയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇവയുടെ കൊക്കിൻ്റെ അഗ്രം പൂക്കൾക്കുള്ളിലേക്ക് കടത്തുന്നതിന് അനുയോജ്യമായി വളഞ്ഞതാണ്. കൂടാതെ ഇവയുടെ നാക്കിൻ്റെ അറ്റം രണ്ടോ മൂന്നോ ആയി കവരിച്ചതാണ്. നാക്കിൻ്റെ ഇരുവശത്തുമായി തേനൂറ്റാനായുള്ള രണ്ട് നേരിയ കുഴലുകളുമുണ്ട്.
0: കറുപ്പൻ തേൻകിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് പർപ്പിൾ സൺബേർഡ് എന്നാണ്. ശാസ്ത്രീയ നാമം നെക്ചറിന ഏഷ്യാറ്റിക്ക. കൊക്കൻ തേൻകിളിയുടെ ഇംഗ്ലീഷ് പേര് ലോട്ടൻസ് മെറൂൺ ബ്രസ്റ്റഡ് എന്നും ശാസ്ത്രനാമം നെക്ചറിന ലൊട്ടേനിയ എന്നുമാണ്. മഞ്ഞ തേൻകിളിയുടെ ഇംഗ്ലീഷ് പേര് പർപ്പിൾ റംഡ് സൺബേർഡ് എന്നാണ്. ശാസ്ത്രനാമം നെക്ചറിന സൈലോനിക്ക. ചെറു തേൻകിളിയുടെ ഇംഗ്ലീഷ് പേരാണ് സ്മാൾ സൺബേർഡ്. ശാസ്ത്രനാമം നെക്ചറിന മിനിമ എന്നുമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായി പക്ഷികളെക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരുമ്പോൾ അവയുടെ ശാസ്ത്രനാമം പറയുന്നതാണ് ഉപകരിക്കുക. ഇംഗ്ലീഷ് പേര് പോലും എല്ലാ രാജ്യങ്ങളിലും പ്രയോജനപ്പെടണം എന്നില്ല.
1: കറുപ്പൻ തേൻകിളിയിലെ പൂവൻ കൂടൊരുക്കുന്ന കാലത്ത് ആകെ തിളങ്ങുന്ന കറുപ്പായിരിക്കും. മറ്റുകാലങ്ങളിൽ നെറ്റുമുതൽ വാലുവരെ മങ്ങിയ നിറമാണ്. ഈ പക്ഷിയുടെ അടിഭാഗമെല്ലാം മുഷിഞ്ഞ വെള്ളയായിരിക്കും. ഇക്കാലത്ത് പൂവന് താടിയിൽ നിന്ന് ഉദരം വരെ നീണ്ടുപോകുന്ന ഒരു കറുത്ത പട്ടയുണ്ടായിരിക്കും. പിടപക്ഷിക്ക് ഏത് കാലത്തും ഉപരിഭാഗമെല്ലാം പച്ച ഛായയുള്ള ഇരുണ്ട തവിട്ട് നിറവും അടിഭാഗമെല്ലാം നേരിയ മഞ്ഞയുമായിരിക്കും. ഇവയെ പൊതുവെ വരണ്ട പ്രദേശങ്ങളിലാണ് ധാരാളമായി കാണാറുള്ളത്.
0: കൊക്കൻ തേൻകിളിയെ വലിയ തേൻകിളി

0: എന്നും വിളിക്കാറുണ്ട്. കൊക്കൻ തേൻകിളിയെയും കറുപ്പൻ തേൻകിളിയെയും വേഗത്തിൽ തിരിച്ചറിയാൻ അവയുടെ കൊക്ക് മാത്രം നോക്കിയാൽ മതി. പേരുപോലെ കൊക്കൻ തേൻകിളിയുടെ കൊക്ക് വളരെ നീണ്ടതായിരിക്കും. അതിൻ്റെ നടുക്കുവെച്ച് ഒടിഞ്ഞതുപോലെ പെട്ടെന്ന് താഴോട്ടൊരു വളവും കാണാനാകും. പൂവൻ്റെ മുതുകും ഉദരവും കരിമ്പിച്ച തവിട്ട് നിറമായിരിക്കും. മാറിടത്തിൽ ഊത നിറത്തിൽ ഒരു പട്ട കാണാം. കൊക്കൻ തേൻകിളിയെ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണാറുള്ളത്. കേരളത്തിൽ ഇവയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും.
1: പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ പറയും, അത് രാവിലെകളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തും ജനലരികിലും ഒക്കെ എത്തുന്ന കുഞ്ഞുകിളികളാണെന്ന്.
0: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറോസ് ബീഗം
1: ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവരുടെ കിളികിലാരവം കേട്ടുണരുന്ന ആ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. കേരളത്തിൽ പ്രധാനമായും നാലിനം തേൻകിളികളെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും പൂന്തോട്ടങ്ങളിലും എപ്പോഴും കാണാൻ കഴിയുന്ന മനോഹരമായ കുഞ്ഞു പക്ഷികളാണിത്. പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന മഞ്ഞത്തേൻകിളിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന തേൻകിളി. ഇവ ഞങ്ങളുടെ മലപ്പുറത്തെ വീട്ടിൽ കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. ഒരേ കൂട് തന്നെ വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടത്. അതിനിടയിൽ ഒരു തവണ പൂച്ച എങ്ങാണ്ട് അവരുടെ കൂട് നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലം അവിടെ കൂടൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും അവര് നമ്മളാരും അവരുടെ ശല്യക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവും അവർ വീണ്ടും പഴയ പോലെ കൂടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങള് വിരിഞ്ഞ് പുറത്താവുന്നത് വരെ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും അവർ വരും. അങ്ങനെ പലതവണ അവരവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ സാധാരണ കാണുന്ന രണ്ട് ഇനം തേൻകിളികളാണ് പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന കറുപ്പൻ തേൻകിളിയും അതുപോലെ ലോട്ടൻ സൺബേർഡ് കൊക്കൻ തേൻകിളി. രണ്ടും തമ്മിൽ നിറത്തിലും വലിപ്പത്തിലും വളരെ വലിയ സാമ്യമുള്ളവയാണ്. പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇവയുടെ കൊക്കാണ്. ഈ മൂന്നിനം പക്ഷികളെയും മലപ്പുറത്തെ വീട്ടുപരിസരത്ത് നിന്ന് ധാരാളമായിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓണക്കാലമാകുമ്പോൾ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയിലും അതുപോലെ തെച്ചി, കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് വന്നിരിക്കാറുണ്ട്, ഇണകളായിട്ട് തന്നെ. അതും നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നാലാമതായി ഉള്ളത് ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ് എന്നറിയപ്പെടുന്ന ചെറുതേൻകിളിയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വളരെ ചെറിയ ഇനം തേൻകിളിയാണിത്. ഇതിനെ ഞങ്ങളുടെ മൂന്നാർ യാത്രയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്.
2: മഞ്ഞ തേൻകിളിയെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ കാണാൻ കഴിയും. ഇവയുടെ പൂവന് തലയും പിൻകഴുത്തും മരതകക്കല്ലുകൾ പതിച്ച പോലെ തിളങ്ങുന്ന പച്ചയാണ്. ചിറകുകളിൽ ചുമലിനടുത്തും ഈ നിറം മുഴച്ചു കാണാം. പുറവും ചിറകുകളും മിക്കപ്പോഴും തവിട്ട് നിറം കലർന്ന ചുവപ്പായിരിക്കും. കവിളുകളും താടിയും തൊണ്ടയും തിളങ്ങുന്ന ഊതയും താമ്രവർണവുമായിരിക്കും. മാറിൽ ചെമ്പിച്ച തവിട്ട് നിറത്തിലുള്ള ഒരു പട്ടയുണ്ട്. അതിന് താഴെ അടിവശമെല്ലാം നല്ല മഞ്ഞയായിരിക്കും. അരക്കെട്ട് ശോഭയേറിയ ഊത നിറമായിരിക്കും. പിടയ്ക്ക് ഉപരിഭാഗമെല്ലാം ചാരനിറം പുരണ്ട തവിട്ട് നിറമായിരിക്കും. താടിയും തൊണ്ടയും ഇളം ചാരനിറവും ശേഷം അടിഭാഗമെല്ലാം മഞ്ഞയായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന ഒരു കറുത്ത പട്ടയും അതിനു മുകളിൽ അവ്യക്തമായ വെള്ളപ്പുരുകവും ഉണ്ടായിരിക്കും. അരക്കെട്ടിന്റെ നിറം മുതുകിൻ്റേതു തന്നെയായിരിക്കും.
0: തേൻകിളികളിൽ ഏറ്റവും ചെറുതാണ് ചെറുതേൻകിളി. കാട്ടുപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുക. മഞ്ഞ തേൻകിളിയുമായി ഇവയ്ക്ക് സാമ്യമുണ്ട്. ചെറുതേൻകിളിയുടെ പിടയുടെ അരക്കെട്ട് തിളങ്ങുന്ന താമ്രവർണമായിരിക്കും. പൂവന്റെ പുറവും അരക്കെട്ടും തിളങ്ങുന്ന ചെമപ്പാണ്. ഇവയ്ക്ക് ചുമലിൽ പച്ച പൊട്ട് കാണുകയില്ല. ദേഹത്തിന്റെ അടിവശം വെള്ളനിറം പോലെ ഇരിക്കും.
2: തേൻകിളികളുടെ പൂക്കളിൽ നിന്നുള്ള തേൻ നുകരൽ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ്. നീണ്ടുവളഞ്ഞ സൂചിക്കൊക്ക് പൂക്കൾക്കുള്ളിലേക്ക് കടത്തി തുടരെ തുടരെ ചിറകുകൾ വിറപ്പിച്ച് അവ ഏതാനും നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. പൊന്മാനികളും മറ്റും കാറ്റ് ചവിട്ടി നിന്ന് മീനിനെ നോക്കുന്നത് പോലെയാണ് ഇവയും ചെയ്യുന്നത്. തേൻ കുടിച്ച ശേഷം പെട്ടെന്ന് ആകാശത്തേക്ക് തെറിച്ചൊരു പോക്കാണ്. കൂടെ കൂടെ ഇവ ച്വീ ച്വീ എന്നിങ്ങനെ ചിലയ്ക്കുന്നതും കേൾക്കാം. തന്റെ കുടുംബത്തോട് താൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയാനാണ് ഇങ്ങനെ ഇവ ശബ്ദിക്കുന്നത്.
0: കൂടൊരുക്കുന്ന കാലത്ത് പൂവൻ തേൻകിളി ചെറു ചെടികളിലിരുന്ന് നീട്ടിപ്പാടാറുണ്ട്. സ്വീറ്റി സ്വീറ്റി സ്വീറ്റി, തൻ്റെ പ്രിയപ്പെട്ടവളെ പൂവൻ വിളിക്കുന്നത് പോലെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നാം. വാലും ചിറകും പെട്ടെന്ന് വിടർത്തി പൂട്ടുകയും ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയുന്നതും ഇവയുടെ ശീലമാണ്. ഇത് അവയുടെ പ്രണയനൃത്തമാണ്. ഇങ്ങനെ ആടാനും പാടാനും കറുപ്പൻ തേൻകിളിയും കൊക്കൻ തേൻകിളിയുമാണ് കൂടുതൽ വിരുദ്ധന്മാർ. പിടയ്ക്ക് വേണ്ടി പൂവന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും കൊത്തുകൂടുന്നതും പതിവാണ്.
2: തേൻകിളികളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് കൂടൊരുക്കുന്നത്. നാരുകളും വേരുകളും കരിയില കഷണങ്ങളും ചിലന്തി വലയും ചിലന്തി മുട്ടത്തോടും ചിലതരം പുഴുക്കളുടെ മരത്തിൽ ഞാന്നുകിടക്കുന്ന കാഷ്ടവുമൊക്കെ ഉപയോഗിച്ചാണ് കൂടൊരുക്കൽ. കൂട്ടിനുള്ളിൽ പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖമായിരിക്കാനായി പഞ്ഞിയും അപ്പൂപ്പൻ താടിയും കൊണ്ടൊരു മെത്തയും നിർമ്മിക്കും. നിലത്തുനിന്ന് 4-5 ഉയരത്തിലാണ് ഇവയുടെ കൂടുകൾ കാണുക. കൂടുകണ്ടാൽ കുറച്ച് കരിയില തൂങ്ങിക്കിടക്കുന്നത് പോലെയേ തോന്നുകയുള്ളൂ. കൂടിന്റെ പ്രവേശന ദ്വാരത്തിന് മുകളിലായി ഒരു പടിപ്പുര കൂടി പണിത് മോടി കൂട്ടിയിരിക്കുന്നത് കാണാം. മിക്ക പക്ഷികളിലും എന്നതുപോലെ മുട്ടയ്ക്കടയിരിക്കുന്നത് പിടപക്ഷിയാണ്. പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ചുമതല പൂവനാണ്. മനുഷ്യർക്ക് ചുറ്റും പക്ഷികൾ ഉൾപ്പെടെയുള്ള മറ്റനേകം ജീവികളുടെ ഒരു ലോകം കൂടിയുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കരുത്. നമ്മെപ്പോലെ ഭൂമിയുടെ അവകാശികളാണ് അവരെന്നത് നമ്മളെപ്പോഴും ഓർമ്മ വയ്ക്കണം.

0: കിളിക്കുഞ്ചൽ ചിത്രീകരണ പരമ്പര സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തിശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം കാവടിയാട്ടം. ഗാനവരികൾ ONV കുറുപ്പ്, സംഗീതം മോഹൻ സിതാര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും യു എസ് പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം പകർന്ന് സുജാത പാടിയ ഗാനം ചിത്രം ഉത്സവമേളം.

അടുത്ത ഗാനം അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

വിധു പ്രതാപ്, റെജു ജോസഫ്, രമേശ് ബാബു എന്നിവർ പാടിയത്. ചിത്രം ക്ലാസ്മേറ്റ്സ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ അഫ്സൽ, ജ്യോത്സ്ന എന്നിവർ പാടിയത് ചിത്രം പെരുമഴക്കാലം. ഗാനരചന കൈതപ്രം.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയണ്ട. സുജലം ഭാരതാപ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തു.
1: കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, സുജാത എന്നിവർ പാടിയത്, എസ് രമേ

ചിത്രം തന്മാത്ര, കാർത്തിക്, മീനു എന്നിവർ പാടിയത്. കൈതപ്രം എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റും 12 സെക്കൻഡും. ഏവർക്കും ഒരു ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.

ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 7 സെക്കൻഡും. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി KS ചിത്ര ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

എം ജയചന്ദ്രൻ്റെ വരികൾക്ക്, ക്ഷമിക്കണം, വിനയൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് കെ എസ് ചിത്ര മധു ബാലകൃഷ്ണനും ആലപിച്ച ഗാനം. ചിത്രം അത്ഭുതദ്വീപ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം പകർന്ന് പ്രതിഭ ആലപിച്ച ഗാനം. ചിത്രം അന്നൊരിക്കൽ.

ഹായ് എന്ന ചിത്രത്തിനു വേണ്ടി വിജേഷ് ഗോപാൽ ആലപിച്ച ഗാനം. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം പ്രകാശ് ബി.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഇമ്മിണി നല്ലൊരാൾ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ച ഗാനമാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ആധാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റും 3 സെക്കൻഡും. ഇസൈ തെൻട്രൽ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഇന്ന് ഇസൈ തെൻട്രൽ ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബൈസൻവാലിയിൽ നിന്നും ഷാബിനാണ്. ബൈസൻവാലി സ്കൂളിൽ വെച്ച് നടന്ന 2011-13 ബാച്ചിൻ്റെ ഗെറ്റ് ടുഗതറിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഷാബിൻ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിലെ കൺകൾ ഇരുണ്ടാൽ എന്ന ഗാനമാണ് ഷാബിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബെല്ലി രാജ, ദീപാമറിയം എന്നിവർ ചേർന്ന് ആലപിച്ച ആ ഗാനം ഷാബിനും ഷാബിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേണ്ടി ഈ സെയിൽ തെൻട്രലിലൂടെ ഇതാ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: സാമി എന്ന ചിത്രത്തിലെ അയ്യയ്യോ പിടിച്ചിരുക്കെ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും പി വി മുഹമ്മദാണ്. ഹരിഹരൻ, മഹദി എന്നിവർ ആലപിച്ച പി വി മുഹമ്മദിൻ്റെ ഇഷ്ടഗാനം ഇതാണ്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഇസയത്തെൻട്രിൽ ഗുരുപാർവി എന്ന ചിത്രത്തിൽ സ്വർണലതയും സംഘവും ആലപിച്ച ഡിങ് ഡോങ് എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് കുഞ്ചിത്തണ്ണി ദേശീയ വായനശാലയിൽ നിന്നും നന്ദുവും കുഞ്ഞാറ്റയുമാണ്. അടുത്ത ഗാനം അവരുടേതാകട്ടെ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ഇസൈ തെണ്ടറിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നും മനുവാണ്. പ്രേസൂൺ ഒഹാദ് ഷ്ടിബൽ കമ്പനിയിലെ സ്റ്റാഫുകൾക്കും നാട്ടിലുള്ള അവരുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി യേശുദാസും ഉമാരമണനും ആലപിച്ച അരങ്ങേറ്റ വേലൈ എന്ന ചിത്രത്തിലെ ഗാനമാണ് മനു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേലിലെ കൂട്ടുകാർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കുമായി മനുവിൻ്റെ ഇഷ്ടഗാനമാകട്ടെ ഇസൈ തെണ്ടറിൽ അടുത്തത്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: റിക്ഷാമാമ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് രാജു തുറവൂരാണ്. എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച രാജു തുറവൂരിൻ്റെ ഇഷ്ടഗാനം ഇസൈ തെണ്ടലിൽ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും എഫ് എസ് എസ് ഐ ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: റോജ എന്ന ചിത്രത്തിൽ മിൻമിനി ആലപിച്ച ചിന്ന ചിന്ന ആശൈ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ശ്രോതാക്കളാണ് സന്ദേശമയച്ചിരിക്കുന്നത്. വിജി മുട്ടുകാടും സിജിൽ തണ്ണിപ്പാറയും. സിജിൽ തണ്ണിപ്പാറ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം വിജിയുടെയും സിജിലിൻ്റെയും ഇഷ്ടഗാനം ഇസൈൽ തണ്ടറിൽ

ഇസൈ തേണ്ടറിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മനോജ് തെന്നിലാപുരമാണ്. റാസാവേ ഉന്നൈ നൻബി എന്ന ചിത്രത്തിൽ റാസാത്തി മനസ്സിലെ എന്ന ഗാനമാണ് അദ്ദേഹത്തിന് കേൾക്കേണ്ടത്. മനോയും പി സുശീലയും ആലപിച്ച ഈ ഗാനത്തിൻ്റെ സംഗീതം ഇളയരാജ. മനോജിൻ്റെ ഇഷ്ടഗാനം അടുത്തത്.

കിഴക്കുവാസൽ എന്ന ചിത്രത്തിലെ വേട്ടുക്കു വേട്ടുകുമാസപ്പടി എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് തിരുവന്ത്രയിൽ നിന്നും ആചാര്യയാണ്. ഇസേ തെണ്ടറിൽ അടുത്തത് ആചാര്യയുടെ ഇഷ്ടഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഇസൈ തെണ്ടറിൽ അവസാനിക്കുന്നു. സന്ദേശമയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം. വീണ്ടും ഇസൈ തെണ്ടറിൽ കണ്ടുമുട്ടാം. നമസ്കാരം. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 55:13. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 മൻ കി ബാത്തിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, തയ്യാറാക്കിയത് സുഹ്ര. 8:00 മൻ കി ബാത് മലയാള പരിഭാഷ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട് കഥാകഥനം. 9:30 ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്. 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 ചലച്ചിത്ര ഗാനം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ 4:30 തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 സ്പോൺസേർഡ് പ്രോഗ്രാം ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. 8:00 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേള. 11:00 ചലച്ചിത്ര ഗാനം. ഇതോടെ അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. മൂന്നാറും പരിസര പ്രദേശത്തും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥ അനുഭവപ്പെട്ടു. ഉയർന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ഏത് കമ്പനിയാണ് പുതിയ AI മോഡലുകളായ സോൾ, ടെറ, ലൂണ എന്നിവ പുറത്തിറക്കിയത്? ഉത്തരം OpenAI.
6: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
6: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
7: ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
8: ഓണസദ്യ
7: ഓക്സിജൻ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര.
2: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. 2 ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമെറ്റാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ്
0: കരാറൊപ്പിട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: अगच्छत्।
1: भूपतिहि छाया इव ताम अन्वगच्छत्। भूपति राजाव ताम നന്ദിനിയെ നിഴൽ പോലെ പിന്തുടർന്നു. അതെങ്ങനെ എന്നാണ് വിശേഷണങ്ങൾ വിവരിക്കുന്നത്. സ്ഥിതാം താം സ്ഥിതസൻ, മുന്നോട്ട് നീങ്ങുമ്പോൾ ധേനു ഒന്ന് നിന്നാൽ ഒപ്പം രാജാവും നിൽക്കും. പ്രയാതാം താം ഉച്ചരിതസൻ, പുറപ്പെട്ടാൽ രാജാവും ഒപ്പം ചലിക്കും. തെല്ല് നടന്ന് വിശ്രമിക്കാനോ അയവിറക്കാനോ ധേനു കിടന്നാൽ നിഷേദുഷീ നിഷണ്ണ ഉപവിഷ്ട, പശുവാകുമ്പോൾ ശയനം. ആസനബന്ധധീര ഉപവിഷ്ടൻ, സമീപത്ത് ഇരിക്കുന്നവൻ. ധേനു ജലമെടുത്താൽ ജലമാദദാനാം പിബന്തീ ജലാഭിലാഷീസൻ, താൻ മുൻപ് കുടിക്കുകയില്ല. ധേനു കുടിച്ചാലേ ജലപാനത്തിൽ തനിക്കും ആഗ്രഹം ഉണ്ടാകൂ. നിഴൽ പോലെ പിന്തുടർന്നു എന്ന ഉപമ ഏറ്റവും സാർത്ഥകമായിരിക്കുന്നു. സ്ഥിതാം താം സ്ഥിതസൻ, പ്രയാതാം താം ഉച്ചരിതസൻ, നിഷേദുഷീം താം ആസനബന്ധധീരസൻ, ഭൂപതിഹി അന്വഗച്ഛത്. ജലമാദദാനാം താം ജലാഭിലാഷീ സൻ, ഭൂപതിഹി അന്വഗച്ഛത്. ഭൂമിയുടെ പതിയാണ്, സമ്രാട്ടാണ്. എന്നിട്ടാണ് ഒരു പശുവിനെ നിഴൽ പോലെ ഇങ്ങനെ അനുസരിക്കുന്നത്. വന്യവൃത്തിസൻ ശശ്വതാത്മാനിഗമനേന ഗാം പ്രസാദയിതുമർഹസി എന്നാണ് വസിഷ്ഠൻ നിർദ്ദേശിച്ചത്. അക്ഷരം പ്രതി സ്വന്തം ചര്യയിലൂടെ അതനുഷ്ഠിക്കുകയാണ് ശിഷ്യൻ. നിന്നാൽ ദ്രപാലമണി നിന്നു പരം നടന്നുവെന്നാൽ നടന്നു ഉടനിരിക്കുകിലൊന്നിരുന്നും നന്നായി ജലം പശു കുടിച്ചിടുകിൽ കുടിച്ചും അമ്മായതിൻ്റെ നിഴൽ പോലെ നടന്നു പിമ്പേ എന്ന് കുണ്ടൂരിൻ്റെ ഹൃദ്യമായ പരിഭാഷ.
2: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: കാളിദാസ മാധുരി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
4: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
5: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
6: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
6: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
7: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
5: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രുയന്താം പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ഭാരത ഉസ്ബെക്കിസ്ഥാനയോഃ മധ്യേ ഖനന ആയുർവേദ പര്യടന രണനീതിക സഹഭാഗിതാം സമേത്യ ബഹുഷു ക്ഷേത്രേഷു സന്ധിപത്രാണി ഹസ്താക്ഷരംഗതാനി. മൻ കി ബാത് ഇത്യാഖ്യ കാര്യക്രമേ പ്രധാനമന്ത്രിണാ മോദിനാ പിഎം സ്വനിധി യോജനയാ മഹിളാ സശക്തീകരണം പ്രതിപാദിതം. ഉക്തഞ്ച പഞ്ചത്രിംശല്ലക്ഷാധികാഃ മഹിളാഃ അനയാ ലാഭാൻവിതാഃ. പ്രധാനമന്ത്രിണാ മിഷൻ ശക്തി സെറ്റ് ഇത്യാഖ്യഃ ഉപക്രമഃ പ്രതിപാദിതഃ. അഷ്ടോത്തരശത ദേശാനാം ദ്വാദശസഹസ്രം ഛാത്രാഃ ഉപഗ്രഹ പ്രൌദ്യോഗികീം ജ്ഞാസ്യന്തി നൂതനോന്മേഷം ച സാധയിഷ്യന്തി. മാദകമുക്ത ഭാരതാഭിയാനായ ഘോഷവാക്യാനി വിഷയ സാമഗ്രീം ച നിർമാതും പ്രധാനമന്ത്രിണാ മോദിനാ യുവാനഃ അഭ്യർത്ഥിതാഃ. അഭിയാനം ദേശേ ദ്രുതഗത്യാ പ്രവർദ്ധതേ ഇത്യപി അമുനാ പ്രോദീരിതം. നേപാളദേശ ഭീഷ്മജലാപ്ലാവന മൃതാനാം സംഖ്യ അഷ്ടഷ്ട്യധിക സപ്തശതം സംപ്രാപ്ത. പ്രായഃ പഞ്ചവിംശതിശതം ജനാഃ അദ്യാപി വിലുപ്താഃ. ഭാരതേന ഏകാദശ ടൺ മിതാം മാനവീയ സഹായതാ സാമഗ്രിമാദായ ചതുർത്ഥം വിമാനം നേപാളായ പ്രേഷിതം. അപി ച യു എ ദേശസ്യ ദുബൈ അന്താരാഷ്ട്രീയ ക്രീഡാംഗണേ വിംശതി പ്രതിവിംശതി ഏഷ്യ ചഷക സ്പർദ്ധായാം അദ്യ സായം ഭാരത് തായ്ലൻഡ് ദലെ പരസ്പരം സമ്മുഖീ ഭവിഷ്യതഃ. അഥ വാർത്താഹ വിശദീകൃത്യ. ഭാരത ഉസ്ബെക്കിസ്ഥാന ദേശാഭ്യാം അദ്യ ഖനന ആയുർവേദ പര്യടനാർത്ഥിക സഹയോഗ പര്യാവരണ ഉച്ചശിക്ഷാദി ക്ഷേത്രേഷു പരസ്പര സഹയോഗ സംവർദ്ധനായ സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. ദേശദ്വയേന ത്രിംശദുത്തര ദ്വിസഹസ്രവർഷം യാവത് പഞ്ചാർബുദ ഡോളർമിതം വ്യാപാര ലക്ഷ്യം നിർധാരിതം യഥി സാമ്പ്രതിക വ്യാപാരസ്യ പഞ്ചഗുണിതം വർത്തതെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്ബെക്കിസ്ഥാനസ്യ സർവോച്ച സമ്മാനമപി അലഭത. ഇതം സമ്മാനം ദേശദ്വയസ്യ മധ്യേ സഹയോഗ സംവർദ്ധനേ തദീയ യോഗദാനായ ഉപായനീകൃതം. താഷ്കന്ദ് നഗരെ ഉജ്ബെക്കിസ്ഥാനസ്യ രാഷ്ട്രപതിഃ ഷാവകത് മിർജിയോയേവഃ പ്രധാനമന്ത്രിണേ

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത്

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷപുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, CP ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
0: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
0: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവും ഒക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മുക്ത യുവത്വം, ലഹരി മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
4: നശാ മുക്ത ഭാരത് കെ ലിയെ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ കി ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസേ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരേ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാവോ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖച്ഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലി പുരസ്കാരമാണ് താഷ്കന്റിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ സീറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 ആയി. 2500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23-അംഗ സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ 6-അംഗ സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 44 പേരടങ്ങുന്ന മറ്റൊരു സംഘം നാളെ രാവിലെ കോഴിക്കോട് മടങ്ങിയെത്തും. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട 52 പേരിൽ 45 പേരും സുരക്ഷിതരാണ്. 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP തൂഫാൻ വാരിയർ ഡിക്ലറേഷനും എം കെ രാഘവൻ MP തൂഫാൻ ബാഡ്ജ് വിതരണവും നിർവഹിക്കും. പത്മശ്രീ മീനാക്ഷി എം ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഘോഷ പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് മൻ കി ബാത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് ആരംഭിച്ചത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്നാദ്യം പരാമർശിച്ചത്. മുംബൈയിലുള്ള കൃഷ്ണ ശേഷാദ്രിയാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോളരാജവംശം, പല്ലവ രാജവംശം, കശ്മീരിലെ കർക്കോട്ട രാജവംശം തുടങ്ങി രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെബ്സൈറ്റ് അറിവ് പകരുന്നു. കൃഷ്ണ ശേഷാദ്രിക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ചരിത്രത്തെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുമാണ് കൃഷ്ണ ശേഷാദ്രി ലക്ഷ്യമിട്ടത്. കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് എന്ന പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം നടക്കുകയാണെന്നും ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. രാജ്യത്തെ യുവാക്കളുടെ ആരോഗ്യം, അവരുടെ സന്തോഷം, ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
4: नशा मुक्त युवा फॉर विकसित भारत ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है। इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया। बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं। आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्जवल भविष्य के लिए ही हमारा सामूहिक संकल्प है।
5: ലഹരി അടിമത്തം ഒരാളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ലഹരിക്കെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടതായും ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന ഭീതി സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനവും ദേശീയ ബഹിരാകാശ ദിനവും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്നു. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കി. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതും ഈ വർഷത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ലെന്നും ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻ പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഗഹനമാകുന്നതായും അറിയിച്ചു.
4: इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला। फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया। इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया।
5: രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണെന്നും അദ്ദേഹം അറിയിച്ചു. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: പിഎം സ്വനിധി യോജനയ്ക്ക് ലാഭാർത്ഥികളിൽ കരിബ് 46% മഹിളയാണ്, യാനി ദേശ്ഭരമേ ലഗ്ഭഗ് 35 ലക്ഷം മഹിളയും ഇസ് യോജന ജുഡ്കർ അപ്നെ കാരോബാർക്കോ ആകെ ബഡാ രഹി. जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है.
5: ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
4: स्वच्छता की एक बहुत बड़ी खूबी होती है, जब किसी जगह को स्वच्छ रखने का संकल्प वहाँ के लोगों का अपना संकल्प बन जाता है तो बदलाव केवल साफ सफाई तक सीमित नहीं रहता, इससे उस जगह की पूरी पहचान ही बदल जाती है। देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
5: രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടും

0: പ്രയാസ കാ നാം ഹേ മിഷൻ ശക്തി സാറ്റ്.
1: രാജ്യത്ത് 23 ആരംഭിച്ച മിഷൻ ശക്തി സാറ്റിന്റെ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ പൂർണ്ണ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു ഉപഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ചാളുകൾക്ക് മാത്രമറിയാമായിരുന്ന ഈ പഴം ഇന്ന് തേൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്കും അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വരദരാജനെയും തമിഴ്നാട്ടിലെ ചന്ദ്രശേഖരനെയും കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് നിരവധി പേർ അവോക്കാഡോ കൃഷിയിലേക്ക് കടന്നുവരുന്നതായും അറിയിച്ചു. സെപ്റ്റംബറിൽ ജന്മാഷ്ടമിയും വിശ്വകർമ്മപൂജയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദീപാവലിയും ആഘോഷിക്കാനിരിക്കെ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ വീടുകളിലേക്ക് വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലേക്ക് എഴുതാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
2: ആകാശവാണി ഇപ്പോൾ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രതീക്ഷ കൈവിടരുത്. ഓരോ പുലരിയും പുതിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്ന സത്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. പതിവ് പോലെ ഇന്നാദ്യം ഒരു ചോദ്യമാണ്. IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിൻ്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ അവസാനം ഇതിൻ്റെ ഉത്തരം പറയാം. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോഷകത്തോട്ടത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ന്യൂട്രൻ റിക്വയർമെന്റ് പെർ ഡേ എന്തുവാണ് ശുപാർശ?
3: ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് അഡൽട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാം ആണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പം അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ്ഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മൾ ഒരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം, അല്ലെങ്കിൽ ശുപാർശ പ്രകാരം. അതെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷിവകുപ്പായാലും കാർഷിക സർവകലാശാല ആയാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
2: മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ.
4: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുക്കമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് AC ജോസഫ് ആണ്.
2: ഹാ, മേഴ്സി മാഡം, ചോദിച്ചോളൂ. സുഷ മാഡം നമ്മോടൊപ്പം ഉണ്ട്.

0: നമസ്കാരം.
1: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടില്, രണ്ട് തരത്തിൽ ചെയ്യുന്നത്. ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലം എല്ലാം ഇട്ട് അതൊരു വളം ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊളിച്ച് ചേർത്ത് അതൊരു വളം ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. എനിക്ക് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സെയിൽ ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതൊന്ന് കമ്പോസ്റ്റീവ് ആയിട്ട് ചെയ്യാനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം.
0: മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പൊ മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെ കൃഷിവകുപ്പിന്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
1: പിന്നെ രണ്ടാമത് എനിക്കറിയാം, ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷി ഉണ്ട്. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറുള്ളൂ. ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോവുക. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പും കൂടെ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞാലും നന്നായിരുന്നു.
0: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ? VFPCK കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ അവർക്ക് മാർക്കറ്റുകളുണ്ട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക, അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
2: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം. ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെയൊക്കെ കൂടെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
1: ഞാനങ്ങനെ ഒന്ന് കൂടാൻ തോന്നിച്ചു സാർ, മുട്ടതയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവർ വിളിച്ചു, അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് ഈ വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ
2: എന്തായാലും നല്ല കാര്യം മാഡം, വിളിച്ചതിന് വളരെ നന്ദി മാഡം. അപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്.
0: പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിയില്ലായ്മ കൊണ്ടായിരിക്കാം. നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതായത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും
2: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താല് നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്ക് അത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാന്റിംഗ് ഒക്കെ നടത്തി ഘട്ടം ഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
2: വരുമാന
0: മാർഗം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്.
2: മാഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാന്ന് വിചാരിച്ചു, 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
0: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് 1.5 സെന്റ് എന്നാണ്. ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കിൽ 1.5 സെന്റ് ആണ്. അപ്പോൾ ഒരു 4 മെമ്പർ ഫാമിലിക്ക് 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോൾ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
2: അവിടെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അപ്പോൾ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ, ഒരു 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതേപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 സെന്റിമീറ്റർ ഉയർത്തി തവാരങ്ങൾ. അതുപോലെ തന്നെ ചാലുകളും നമ്മൾ കൊടുക്കണം. കാരണം അധിക ജലം, കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
2: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ,
0: അതെ, നമ്മൾ അതിന് നമ്മളിപ്പോ ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ്, ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ തന്നെ നമുക്ക് മണ്ണിന്റെ ഒരു അമ്ലത്വത്തിന്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ, അപ്പൊ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പോഷകത്തോട്ടത്തില് വളരെ ന്യൂട്രീഷ്യസ് ആണ്, കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
2: അപ്പൊ സ്വന്തം അത് നമ്മൾ തന്നെ ചെയ്താൽ സുരക്ഷിതമായുള്ള നമുക്കത് ഉപയോഗിക്കാൻ
0: സാധിക്കും.
2: നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ മാഡം പറഞ്ഞ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മുരിങ്ങയിലയുണ്ട്, മുരിങ്ങയില നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടുമ്പം തോട്ടത്തിന്റെ ഏത് ഭാഗത്തിലായിരിക്കണം?
0: നമ്മളിപ്പോ ഒരു തോട്ടം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലാവുമ്പോൾ സൈഡുകളിലും വശങ്ങളിലായിരിക്കണം മുരിങ്ങ ആണെങ്കിലും അതേപോലെ പപ്പായ ആണെങ്കിലും കറിവേപ്പ് ആണെങ്കിലും. പ്രത്യേകിച്ച് ഒരു വടക്ക് സൈഡും അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ കറിവേപ്പില ആണെങ്കിലും പപ്പായ മുരിങ്ങ പോലെയുള്ള ചെയ്യേണ്ടത്.
2: പിന്നെ പന്തൽ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലത്തെ സ്ഥലവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? കുറച്ച് ഷേഡ് ലവിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ
0: തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വെയില് ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ
2: വെളുപ്പം
0: കിട്ടുന്ന ചെയ്യാൻ സാധിക്കും.
2: മാഡം, ഒരു ലിസ്ണറും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ സാർ, നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോളൂ സാർ, ആരാണ് സംസാരിക്കുന്നത്?
3: സാർ, ഞാൻ മലയിൽ പറ്റിയ അനിൽകുമാർ ആണ്.
2: ആ പറഞ്ഞോളൂ അനിൽജി.
3: ടെറസിന്റെ മുകളില് മലക്കറികൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മള് ഒരു ദിവസം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയില്ല. ആ സമയം നമ്മള് കറയിലൊക്കെ വെക്കുന്നതാണെങ്കിൽ അത് വാണം. അവരം അത് നമ്മൾ ഒരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് ഈ 2 ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. അന്നേരം അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാനുള്ള മാർഗം ടെസ്റ്റിന് മൂലമാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെസ്റ്റ്. പിന്നെ ഈ മലക്കറി ഉള്ള ഈ കാന്താരിയൊക്കെ ഉള്ള ഏകദേശം നല്ല ആവുമ്പോഴത്തേക്ക് ഒരുമതി വെള്ളം പൂത്തര് പോലെ ഒരു സംഭവം ഉണ്ട്. കംപ്ലീറ്റ് ആയി
0: സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ജലസേചനം കൊടുക്കുന്നുണ്ടാവും, അല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ. അപ്പോ അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് തിരിനനയോ അല്ലെങ്കിൽ തുള്ളി നന ചെറിയ ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേരുപടലത്തിലേക്ക് മാത്രം വെള്ളജലം കൊടുക്കുക. അപ്പൊ അധിക ജലം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.
2: ചില ആൾക്കാരൊക്കെ ബോട്ടിൽ വെച്ചും തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്.
0: ചിലര് പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വെക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അതെ, അപ്പൊ ഗ്രോ ബാഗുകളിൽ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗുകളിലൊക്കെ അവര് ചെറിയൊരു ഹോളോട് കൂടിയാണ് കിട്ടുന്നത്. ഹോളിന്റെ വലിപ്പം കൂടുന്നതും ഒരു ചിലപ്പോ ഒരുപക്ഷെ ഒരു കാരണമാവും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ചകിരിച്ചോർ പോലെയുള്ള വെള്ളം പിടിച്ച് നിർത്തുന്ന ഉണ്ടല്ലോ നമ്മളെ വളർച്ചാ മാധ്യമത്തില്, അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചരിച്ചോർ കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയിലകൾ, പിന്നെ എപ്പോഴും മൾച്ച്, അതായത് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ പല കർഷകരും പറയാറുണ്ട്, അത് അവർ മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന്, അതായത് നമ്മുടെ പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്.
1: സൂര്യപ്രകാശം
0: അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിന് ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ. കാന്താരിയുടേത് ഇപ്പൊ ലക്ഷണം പറഞ്ഞത് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ച ആയിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ടകളാണോ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം ഇതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
2: ശരി. വിളിച്ചതിന് വളരെ നന്ദി സാർ വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പം, അപ്പം നമുക്ക് നാടൻ വെറൈറ്റീസ് കിട്ടും, സങ്കരയിനം വെറൈറ്റീസ് ഉണ്ട്, ഹൈൽഡിംഗ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കർഷകർ ഹൈൽഡിംഗ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ, കാരണം അതാവുമ്പോൾ വില കൂടുതലാണ്. അപ്പോൾ ഒരു പോഷകത്തോട്ടത്തിലേക്ക് അതിൻ്റെ ആവശ്യം ഇല്ല, സാധാരണ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് കേരള കർഷക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലും വിത്തുകളും തൈകളും ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പൊ അത് നമ്മൾ വാങ്ങി പ്രോട്രൈകളിലൊക്കെ ആണല്ലോ തൈ ഉൽപ്പാദിപ്പിച്ച്, അത് നല്ല രീതിയിൽ പ്രോട്രൈകളിൽ നിന്ന് തൈകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി നല്ല ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
2: ഹൈൽഡിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ്
0: കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ കൂടുതൽ നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളൊക്കെ ഹൈൽഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
2: ഇവിടെ ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
4: ഹലോ,
2: നമസ്കാരം. ആരാണ്?
4: ഞാൻ രാജലക്ഷ്മിയാണ്.
2: രണ്ട്
4: സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ആപ്പിൾ ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യത്തിക്കൊണ്ടാവാം, പുഴു കീടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ചില സീസണില് മാതളത്തിന്റെ പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെ. അതേസമയം ഇപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റിൽ, മഴയൊക്കെ വരുന്നതിന് കുറച്ച് മുന്നത്തെ ക്ലൈമറ്റിൽ നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്ത ഡോട്ട് പോലെ വന്നിട്ട് പിന്നെ അത് അവിഞ്ഞ പൊട്ടിയായി. പിന്നെ തിരുനല സംവിധാനം ഇപ്പോ അത് മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പൊ അതെല്ലാം മാറ്റിയെങ്കിലും അതിനകത്ത് ഇടുന്ന തീരി നമുക്ക് വീട്ടിൽ എങ്ങനെ അത് ആക്കിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇനിയുണ്ട് ഡൗട്ട്. എന്നാലും അതിനെ
0: ആദ്യം പറഞ്ഞത് തക്കാളിയുടെ ദ്രുതവാട്ടമാണ് അല്ലേ? അപ്പം അത് നമുക്ക് ദ്രുതവാട്ടം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ ദ്രുതമാണ്. അപ്പൊ ഒരു ദിവസം ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആവുമ്പോൾ നന്നായിട്ട് വാടി നിൽക്കും അല്ലെ, അത് പെട്ടെന്ന് തന്നെ മറ്റു ചെടികളിലേക്ക് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു പ്രൊഫൈലാക്റ്റിക് മെഷർ, അതായത് ഈ രോഗം വരുമെന്നൊരു മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണാസ്, സ്യൂഡോമോണാസ് പ്രത്യേകിച്ച് ഈ വാട്ടരോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഫലപ്രദമായ സ്യൂഡോമോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസും 20 ഗ്രാം, അതുപോലെ ഒരുപിടി പച്ചച്ചാണകവും കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാറ്റിക് എന്ന നിലയിൽ നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിൽ ഒന്ന് ഒഴിച്ച് അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും. അതെ, ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കേണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
2: മണ്ണിൽ വരുന്ന രോഗമാണ്,
0: മണ്ണിൽ, അതെ, മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ, നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പം മാവിന്, അത് മാവിനുള്ള കെണിയുണ്ട്, അതുപോലെ നമ്മൾ വല്ലരി വർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം
5: അങ്ങനെ ഉപയോഗിക്കുന്നത്.
0: ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ലെക്കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചതോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക, മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരി വർഗ്ഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. വീട്ടിലതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിംഗ് പറ്റുമല്ലോ ദിവസവും. അത് നമുക്ക് അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ട കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയംകോടം പഴം കനം കുറച്ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്തിയോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശിനി അതിൽ ഒഴിച്ചു വെച്ചാല് ഈ പഴയീച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസി കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ
5: പറ്റും. ആ
0: തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും റീപ്ലേസ് ചെയ്യണമെങ്കിൽ. കാരണം നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
5: മാവില വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള, ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം?
0: നമ്മള് വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പല ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും, മീൻ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോബിൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ലഭ്യമാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 റിങ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കരിയിലകൾ നിറച്ച്, പക്ഷെ അത് കരിയിലകൾ കമ്പോസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനാണ്. അതിന്റെ ഇടയിൽ നമ്മൾ കരിയിലകൾ വെച്ച് കമ്പോസ്റ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാറുണ്ട്.
2: കുറച്ച് എളുപ്പമാവും.
0: പക്ഷെ കരിയിലകൾ എന്റെ അഭിപ്രായത്തിൽ ശേഖരിച്ച് അതിനെ ഒന്ന് പുതയിടാനും അതുപോലെ ഒരു മാധ്യമത്തിലും വളർച്ചാ മാധ്യമത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെ,
2: അങ്ങനെ തന്നെ കെട്ടിവെച്ചാലും കുറച്ചൊരു
0: നനവ് കൊണ്ട് അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതെ, ഒത്തിരി കർഷകർ അങ്ങനെ പറയുന്നുണ്ട്.
5: ഞാൻ അങ്ങനെ കെട്ടിവെച്ച് എടുക്കാറാണ് പതിവ്, എന്നാലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി കിട്ടുന്നില്ല.
2: കുറച്ചൊരു നനവ് കൊടുക്കണം മേഡം, ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് എളുപ്പം പൊടിഞ്ഞു കിട്ടും. ഓക്കെ മേഡം, വിളിച്ചതിന് വളരെ നന്ദി.

അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം സമാപിക്കുന്നു. ഡോക്ടർ സുഷാ വി എസുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.

0: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ? ചോദ്യം ഇതായിരുന്നു, IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം, ഇഞ്ചി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇഞ്ചി ഇനമാണ് IISR സുരസ. കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത സുരസ നാര് കുറഞ്ഞതും കറികൾക്ക് ഹൃദ്യവും വ്യത്യസ്തവുമായ രുചി പ്രദാനം ചെയ്യുന്നതുമായ ഒരിനമാണ്. അടുക്കള തോട്ടക്കാർക്കും ചെറുകിട കർഷകർക്കും ഇത് അനുയോജ്യമാണ്. ഗ്രോ ബാഗ് കൃഷിക്കും ഈ ഇനം യോജിച്ചതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.
1: വയലും വീടും സമാപിക്കുന്നു.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് അനുവദിച്ചിട്ടുള്ള എല്ലാ വയർമാൻ സൂപ്പർവൈസ് പെർമിറ്റുകളും കോൺട്രാക്ട് ലൈസൻസുകളും ഓഗസ്റ്റ് 31 മുൻപ് സംരക്ഷ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. 2026-27 വർഷത്തെ ITI പ്രവേശനത്തിന് കട്ടപ്പന ഗവൺമെന്റ് ITIയിലെ വിവിധ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ITI പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ SSLC, +2, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി ഓഗസ്റ്റ് 31 വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-868-27-226. ഒരിക്കൽ കൂടി 04-868-27-226. കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITI ഇടുക്കി ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ആഗസ്റ്റ് 31 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും ഒറിജിനൽ TC, ആധാർ കാർഡിൻ്റെ പകർപ്പും നിശ്ചിത ഫീസും സഹിതം നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9895-95-43-50. ഒരിക്കൽ കൂടി 9895-95-43-50. റെസിഡൻഷ്യൽ ഹോസ്റ്റലുകളിൽ താമസിച്ചു പഠനം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ വനമേഖലയിലെയും പാർശ്വവൽകൃത സമൂഹത്തിലെയും കുട്ടികൾക്കായി SSK ഇടുക്കിയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം നടത്തി. കാനറ ബാങ്ക് സ്പോൺസർ ചെയ്ത പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് നിർവഹിച്ചത്. ജില്ലയിലെ കല്ലാർകുട്ടി, മറയൂർ എന്നിവിടങ്ങളിലെ ബോയ്സ് ഹോസ്റ്റലുകളിലെ കുട്ടികൾക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് ഓണാഘോഷവും ഹോസ്റ്റൽ അന്തേവാസികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ലെജിസ് 2026 അലൂമിനി സംഗമം പൈനാവിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജലജ MJ ഉദ്ഘാടനം നിർവഹിക്കുകയും ജൂബിലി സന്ദേശം നൽകുകയും ചെയ്തു. കോളേജിലെ മുൻ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്തു. അലൂമിനി സ്പോൺസേഡ് ടോപ്പേഴ്സ് അവാർഡുകളും വോളണ്ടിയർ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അലൂമിനി അസോസിയേഷൻ പാനൽ രൂപീകരണവും തിരഞ്ഞെടുപ്പും നടന്നു. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിക്കുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ ശ്രീ പി രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപ്പെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: ദിസ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഓണം സെലിബ്രേഷൻസ് ഈസ് എ ഗ്ലോറിയസ് സിംബൽ ഓഫ് കേരളംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിവോഷൻ ആൻഡ് ടൈംലെസ് ട്രഡീഷൻ. ദാറ്റ് ഈസ് ദ റീസൺ നോ അതർ സ്റ്റേറ്റ് ഇൻ ദിസ് കൺട്രി is being called as the God's own country. There is only one single state in the whole of the nation that is God's country, that is Kerala, that we all are proud of it.
0: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷ പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
2: സുഖത് സംയോഗ് സെ ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കി 15th anniversary ഭി മനാ രഹേ ഹേ. മുജെ ഖുശി ഹേ ഇസ് വിശേഷ അവസര പർ ഹം അപ്നെ സംബന്ധോ കോ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കാ ദർജാ ദേനെ ജാ രഹേ ഹം. ഇസ്കേ അന്തർഗത് ഠോസ് ലക്ഷ് നിർധാരിത് കർത്തേ ഹുയേ ആഗെ ബഡേംഗേ.
0: സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SSCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768. 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള നാലാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
2: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ് തക് പഹുഞ്ച് രഹീ ഹൈ ഔർ ആപ്കോ യേ ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലീ ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് രഹാ ഹൈ ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തി സെറ്റ് ഇസ്കേ മാധ്യമ സേ 108 ദേശോ കി 12,000 ഛാത്രാവോ കോ സാറ്റലൈറ്റ് ടെക്നോളജി സിഖ്നേ ഔർ ഇന്നോവേഷൻ കെ ക്ഷേത്ര മേ ആഗേ ബഡ്നേ കാ അവസർ മിൽ രഹാ ഹൈ.
0: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും ക്ഷമിക്കണം, ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 4 സെക്കൻഡും. ഇപ്പോൾ ഇടുക്കി ഈ ആഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുഹറ.
5: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
6: ഇടുക്കി ഡാം എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക എന്ന ആവശ്യത്തിനായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി ചെറുതോണിയിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംഘടിപ്പിക്കുന്ന ഓണോത്സവ് 2026 ഓണാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് എംപിയുടെയും റോഹി കെ പൗലോസ് എംഎൽഎയുടെയും അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ഡാം 10 ദിവസത്തേക്ക് തുറക്കാൻ പ്രത്യേക ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും തുറക്കണമെന്നാണ് നാടിന്റെ ആവശ്യം. ഇതിനായി വൈദ്യുതി ബോർഡ് ചെയർമാനുമായും മറ്റു ബോർഡ് അംഗങ്ങളുമായും സംസാരിച്ച് ഇടുക്കിക്കാരൻ എന്ന നിലയിൽ ഈ ആവശ്യത്തിനുവേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ടൂറിസം രംഗത്തെ ഇടുക്കിയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച് ടൂറിസം വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കും. ഇടുക്കി വൈദ്യുതി പദ്ധതി പ്രദേശത്ത് തന്നെ ടൂറിസം കേന്ദ്ര സഹഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി സംബന്ധിച്ച് അതിവേഗം തുടർ നടപടി സ്വീകരിക്കും. ഡാം സന്ദർശന വേളയിൽ ടൂറിസം മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചതായും മന്ത്രി അറിയിച്ചു. ഇടുക്കി ഡാം ഒരു മായാജാലമാണ്, അത്ഭുതമല്ല. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊരു ആർക്കിടെക്ചറൽ സ്കിൽ, ഇങ്ങനെയൊരു കാഴ്ചപ്പാട്, അതിന് നേതൃത്വം നൽകിയ നേതൃത്വത്തെയും എഞ്ചിനീയറിംഗ് വിങ്ങിനെയും പ്രത്യേകമായും പ്രശംസിക്കാനും നന്ദിയും കടപ്പാടും അറിയിക്കാനും ആഗ്രഹിക്കുകയാണ്. അതിന്റെ നന്മ നിലനിർത്താൻ സാധിക്കണം. ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയത കേരളവും ലോകവും അംഗീകരിച്ചതാണ്. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ലോകം അംഗീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രകൃതി സൗന്ദര്യമാണ്. നമ്മുടെ സസ്യലതാദികളും ജലസമ്പത്തും പുഴകളും തോടുകളും പച്ചപ്പുമാണ്. കേരളത്തിന്റെ പവർഹൌസായ ഇടുക്കി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ജില്ലയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വയനാടിനെയും തിരുവനന്തപുരത്തെയും വിമാനത്താവളവും കപ്പൽ താവളവും എല്ലാമുള്ള കൊച്ചിയെയും അപേക്ഷിച്ച് ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും ഏറ്റവും ആകർഷകമായ പ്രകൃതി രമണീയമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയുടെ പ്രകൃതി രമണീയത നിലനിർത്താൻ സാധിക്കണം. ടൂറിസ്റ്റ് സാധ്യതകൾ നന്നായി വിനിയോഗിക്കാൻ സാധിക്കണം. ഇടുക്കി പദ്ധതി പ്രദേശത്ത് ജനങ്ങൾക്ക് സന്ദർശനാനുമതി നിഷേധിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു.

ഇടുക്കിയിലെ ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കും. കാർഷിക മേഖലയിലെ യഥാർത്ഥ കൃഷിക്കാരന്റെ ഭൂമി സംബന്ധിച്ച അവകാശങ്ങൾ സർക്കാർ അംഗീകരിച്ച് അനുമതി നൽകും. റോഡ്, പാലങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. വിദ്യാഭ്യാസ രംഗത്തെ ആവശ്യങ്ങൾ, മെഡിക്കൽ കോളേജിന്റെ വികസനം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകും. പാരിസ്ഥിതിക സ്ഥിതിവിശേഷങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അത്തരം നിയമങ്ങൾ മനുഷ്യർക്ക്, കൃഷിക്കാർക്ക്, സ്ഥല ഉടമകൾക്ക്, അവിടെ താമസിക്കുന്നവർക്ക് പ്രതികൂലമാകാൻ പാടില്ല എന്ന നിലപാടിലും സർക്കാർ ഉറച്ചു നിൽക്കും. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലഘട്ടത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിൽ ഇടുക്കിക്ക് വലിയ പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയുടെ മനോഹാരിത സംരക്ഷിക്കാൻ ഈ ഓണാഘോഷം കരുത്തു പകരട്ടെയെന്നും മന്ത്രി ആശംസിച്ചു. സ്വദേശി ദർശൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന അതിബൃഹത്തായ പ്രോജക്ട് ഇടുക്കിയിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ഫണ്ട് വിഹിതം ഉപയോഗപ്പെടുത്തിയാണ് ഇടുക്കി ഡാമിന്റെ ഇടതുവശത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇക്കോ ലോഡ്ജും ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനനുബന്ധമായാണ് പുതിയ പദ്ധതി നിർദ്ദേശവും സമർപ്പിക്കുന്നത്. ഡാം റിസർവോയറിന്റെ മുൻവശത്ത് മലമ്പുഴ ഉദ്യാനത്തിന് സമാനമായ വിധത്തിൽ അതിനേക്കാൾ മനോഹാരിതയോടെ പുതിയ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. പദ്ധതി നടപ്പിലാക്കാൻ KSEB വനംവകുപ്പിന്റെയും സഹകരണം ആവശ്യമാണ്. KSEB NOC ലഭിക്കണമെങ്കിൽ ഒട്ടേറെ കടമ്പകളുണ്ട്. കാരണം ഈ ഡാമിന്റെ നിയമം, പ്രത്യേകിച്ചും കേന്ദ്ര ഡാം സേഫ്റ്റി അതോറിറ്റി ആക്ട് യാഥാർത്ഥ്യമായതിനുശേഷം അതിഭയങ്കരമായ നിയന്ത്രണമുണ്ട്. 500 മീറ്റർ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും പാടില്ല. എത്രയും പെട്ടെന്ന് KSEB വനംവകുപ്പിന്റെയും അനുമതിയോടെ കേന്ദ്ര സർക്കാരിന്റെ മുൻപാകെ പദ്ധതി സമർപ്പിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്നും MP പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ചെറുതോണിയിൽ വർണ്ണശബളമായ ഓണം വിളംബര ഘോഷയാത്രയും നടന്നു. റോയി കെ പൗലോസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുംചേരി, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MD അർജുനൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു നീള, ടെസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം കലേഷ് CG, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ എ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, വിവിധ സംഘടനാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനംവകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശം. വനംവകുപ്പിന്റെ ജില്ലയിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിക്കണം. സേനാപതി വേണു MLA ഉന്നയിച്ച ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്താൻ വനംവകുപ്പ് അനുമതി നൽകാത്ത വിഷയം പരിശോധിച്ചതിനെ തുടർന്നാണ് യോഗത്തിന്റെ നിർദ്ദേശം. കുണ്ടള, മാട്ടുപെട്ടി ഡാമുകളിൽ ബോട്ടിംഗ് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആനയുടെ സഞ്ചാരപാതകളായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ആനയുടെ സഞ്ചാരപാതയായി വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും റിപ്പോർട്ട് ചെയ്യാനാണ് യോഗം തീരുമാനിച്ചത്. ഇടമലക്കുടിയിലെ വീടുകളുടെ നിർമ്മാണം സംബന്ധിച്ച് ഉടൻ പരിഹാരം കാണണമെന്നും ഇതു സംബന്ധിച്ച ചർച്ച അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും റോയി കെ പൗലോസ് MLA പറഞ്ഞു. ഇടമലക്കുടിയിൽ 149 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി വനംവകുപ്പ് അറിയിച്ചു. 58 വീടുകൾ ഭാഗികമായി നിർമ്മിച്ചു. ആകെ 223 വീടുകൾ ഇനി നിർമ്മിക്കേണ്ടതുണ്ട്. ഇതു സംബന്ധിച്ച് വനംവകുപ്പും പട്ടികവർഗ വികസന ഓഫീസറും സംയുക്ത പരിശോധന നടത്താൻ യോഗം നിർദ്ദേശം നൽകി. വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തണം. ഇടമലക്കുടിയിൽ ആകെയുള്ള കുടുംബങ്ങൾ, ഇതിൽ വീട് ആവശ്യമുള്ളവർ, ഇതിനാവശ്യമായ തുക തുടങ്ങിയവ സംബന്ധിച്ച വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകണം. ഇടമലക്കുടിയിലെ റോഡുകളുടെ നിർമ്മാണം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. December 31 നിർമ്മാണം പൂർത്തിയാകും.
വെള്ളത്തൂവൽ പഞ്ചായത്തിലെ അമൃത സരോവർ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കുമ്മിണി

0: ഇന്ന് കുളം നവീകരിക്കുന്നതിനുള്ള സ്ഥലത്തെ കയ്യേറ്റം ഒരു മാസത്തിനകം ഒഴിപ്പിക്കാൻ യോഗം നിർദ്ദേശിച്ചു. ജില്ലയിൽ നിയമവിരുദ്ധമായി പാറ പൊട്ടിക്കുന്നത് തടയുന്നതിന് പരിശോധന കർശനമാക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് യോഗം വിലയിരുത്തി. ആശുപത്രി വികസന സൊസൈറ്റിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് സാങ്കേതിക പ്രശ്നം ആശുപത്രി അധികൃതർ യോഗത്തിൽ അറിയിച്ചു. മറ്റ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ജീവനക്കാരെ ഇടുക്കിയിലേക്ക് പുനർവിന്യസിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കാനും യോഗം നിർദ്ദേശിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA മാരായ റോയി കെ പൌലോസ്, സേനാപതി വേണു, ദേവികുളം സബ് കളക്ടർ ആര്യ VM, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ P പ്രവീൺ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കല്ലാർപ്പുഴ കടന്നുപോകുന്ന 3 പഞ്ചായത്തുകളിലായി തകർന്നത് 15 ചെറുതും വലുതുമായ പാലങ്ങളാണ്. ഒരു വർഷം പിന്നിടുമ്പോഴും ഈ പാലങ്ങൾ പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഒരു പഞ്ചായത്തിൽ നിന്നും മറ്റൊരു പഞ്ചായത്തിലേക്ക് കടക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ ഇല്ലാതായതോടെ നാട്ടുകാർ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിലാണ് കരുണാപുരം, നെടുങ്കണ്ടം, പാമ്പാടുംപാറ പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ മിന്നൽ പ്രളയമുണ്ടായത്. വിവിധയിടങ്ങളിൽ 6 ഉരുളുകൾ പൊട്ടുകയും കല്ലാർപ്പുഴയും പരിസര പ്രദേശങ്ങളും പ്രളയഭീതിയിലകപ്പെടുകയും ചെയ്തു. വാഹനങ്ങളും വീടുകളും വളർത്തുമൃഗങ്ങളും കൃഷിയുമൊക്കെ വ്യാപകമായി നശിച്ചു. ഇതിനോടൊപ്പം തന്നെ നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 15 പാലങ്ങളാണ് തകർന്നത്. 6 പാലങ്ങൾ പൂർണ്ണമായും തകർന്നപ്പോൾ ബാക്കിയുള്ളവ ഭാഗികമായാണ് തകർന്നത്. ഇവ ഇനിയും പുനർനിർമ്മിക്കുവാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. 10 സെക്കൻഡ് കൊണ്ട് പുഴ കിടന്ന് അക്കരെ എത്താമായിരുന്ന നാട്ടുകാർ ഇപ്പോൾ 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ചുറ്റിവളഞ്ഞാണ് അക്കരെ ഇക്കരെ കടക്കുന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശവാസിയായ അനിൽകുമാർ:
1: കഴിഞ്ഞ വർഷത്തിലുണ്ടായ കല്ലാർപ്പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തില് ഇത്തരം നിരവധി പാലങ്ങളാണ് കല്ലാർ മുതൽ കൂട്ടാർ വരെയുള്ള ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ താന്നുമൂട് ആനക്കല്ല് മേലെയുള്ള നിരവധി പാലങ്ങൾ, ചെറു പാലങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 1 ആകുന്നു ഇതിങ്ങനെ കിടക്കാൻ ഈ സ്ഥിതിയിലായിട്ട്. ഇത് പരിഹരിക്കാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുപോലും നമ്മുടെ പഞ്ചായത്തുകൾ, ഇപ്പം പ്രത്യേകിച്ച് നെടുങ്കണ്ടം, പാമ്പാടംപാറ, കരുണാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ഈ പാലങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് ഗവൺമെന്റ് അടിയന്തരമായിട്ട് പഞ്ചായത്തുകൾ, തൃത്തല പഞ്ചായത്തുകൾ അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പുഴയിൽ നിരവധി വർദ്ധിക്കുന്ന സമയത്ത് കുട്ടികളടക്കം നിരവധി യാത്രക്കാരെ ഇത്തരം നടപ്പാലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഗവൺമെന്റും തൃത്തല പഞ്ചായത്തുകളും നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
0: ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹരിതാരവം പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. വാഴത്തോപ്പ് തണൽ കർഷക സംഘത്തിന്റെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത്. ആദ്യഘട്ട വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൂതന കാർഷിക സംരംഭമായ ഹരിതാരവം പദ്ധതിയുടെ ഭാഗമായാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ബ്ലോക്കിന്റെ വിവിധ ഡിവിഷനുകളിലായി 60 കാർഷിക സ്വയം സഹായ സംഘങ്ങൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നുണ്ട്. വാഴത്തോപ്പ് തണൽ കർഷക സംഘത്തിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. വിളവെടുപ്പിനൊപ്പം വിപണിയും കണ്ടെത്താനായത് പദ്ധതിയുടെ നേട്ടമായി കരുതാമെന്ന് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മോളി ടോമി, ടെസി തങ്കച്ചൻ, പഞ്ചായത്ത് അംഗം ജോസഫ് പാലാട്ടിൽ, ADA സുനിതാമോൾ CS, വാഴത്തോപ്പ് കൃഷി ഓഫീസർ ശ്രുതി കെ, ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ, തണൽ കർഷക സംഘം പ്രസിഡന്റ് ബാബു ചേറ്റാനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി:
2: എപ്രകാരം സ്വപ്നം കണ്ടോ അപ്രകാരം തന്നെ നിറഞ്ഞ് പുഷ്പിച്ചു നിൽക്കുന്ന തൈകൾ, ചെടികൾ ഇന്ന് മുകളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാണുവാൻ സാധിച്ചു. അത്തരത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ കൂടി ഈ ഒരു പദ്ധതി മുൻപോട്ട് വെച്ചോ, അത് അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്ന ഇത്തരം നല്ല കർഷക സംഘങ്ങളെ കണ്ടപ്പോൾ ഒത്തിരിയധികം സന്തോഷമുണ്ട്. കൃഷിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്കാരം വളർത്തിയെടുക്കുവാൻ നിങ്ങളുടെ എല്ലാം വലിയ അധ്വാനം ഞങ്ങൾ ഒരുപാട് മാനിക്കുന്നു.
0: നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് മാവേലിയായി എത്തിയത് നേഴ്സായ ജോയിസ് ജോസഫാണ്. മാവേലിയെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ ചർച്ചകൾ ഉയർന്നതോടെയാണ് ജോയിസ് വാടക മാവേലി വേണ്ടെന്നറിയിച്ചെത്തിയത്. പുരുഷന്മാർ കീഴടക്കിയിരുന്ന

0: മാവേലി സന്നദ്ധതയുള്ള ആൾക്കാര് ഗ്രൂപ്പിൽ പേര് തരണമെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മാവേലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, 10 ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്തോ ആരും ഇതിനൊരു മെസ്സേജ് റിപ്ലൈ ഇട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു 10 ക്വാളിഫിക്കേഷൻ, ഒരു 8 ക്വാളിഫിക്കേഷൻ എന്തായാലും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എന്നോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു എങ്ങനെ സിസ്റ്ററെ മാവേലി ആകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അതാണ് മാവേലി ആകാനുണ്ടായ ഒരു സാഹചര്യം. പക്ഷേ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഭാവത്തിൽ നിന്ന് മാവേലിയിലേക്ക് എന്നെ മാറ്റം ചെയ്തത് നമ്മുടെ അണക്കരയിലുള്ള രാജീവ് മാഷാണ്. രാജീവ് മാഷിനോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ബാക്കി എല്ലാവർക്കും എൻ്റെ നന്ദി, ഓണാശംസകൾ.
1: നെടുങ്കണ്ടം അടിമാലി റോഡിലെ തിങ്കൾക്കാട്ടിൽ അപകടങ്ങൾ പതിവായി. നാട്ടുകാരും യാത്രക്കാരും ഭീതിയിൽ. ഇക്കഴിഞ്ഞ രാത്രി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചരക്കു ലോറി തിങ്കൾക്കാട്ടിലെ കൊടുംവളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയാതെ മരത്തിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ലോറിയിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 2 മുമ്പ് ഒരു ടൂറിസ്റ്റ് ബസ്സും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. 3 മുമ്പ് ഇതേ പ്രദേശത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു. നെടുങ്കണ്ടത്ത് നിന്നും അടിമാലിയിലേക്കുള്ള വഴിയിൽ മുനിയറയ്ക്ക് മുമ്പുള്ള ഭാഗത്തെ കൊടും വളവുകളും കടുപ്പമേറിയ കുത്തിറക്കവുമാണ് അപകടങ്ങൾക്ക് കാരണം. നിരപ്പായ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഈ കൊടും വളവുകളിലേക്കും ഇറക്കത്തിലേക്കും എത്തുമ്പോൾ ഡ്രൈവർമാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും അഗാധമായ കൊക്കയാണുള്ളത്. പ്രദേശത്തെ അപകട വളവുകളിൽ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ഗർഡറുകളെല്ലാം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വ്യക്തമായ മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതും സ്ഥിതി രൂക്ഷമാക്കുന്നു. തകർന്ന ക്രാഷ് ഗർഡറുകൾ ഉടൻ പുനർനിർമ്മിക്കുകയും ആവശ്യമായ സംരക്ഷണ വേലികളും വ്യക്തമായ സൂചനാ ബോർഡുകളും സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്കെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർന്നു. അതിനിടെ കൊല്ലപ്പെട്ട ഒച്ചുത്തേവരുടെ കുടുംബത്തിന് സർക്കാർ 10 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പൂപ്പാറ തലക്കുളത്ത് മകളുടെ തോട്ടത്തിന്റെ മേൽനോട്ടം വഹിച്ചു വരികയായിരുന്ന ബോഡി നായിക്കന്നൂർ സ്വദേശി ഒച്ചുത്തേവരാണ് വ്യാഴാഴ്ച രാവിലെയോടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ തോട്ടത്തിൽ ആന നിൽക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കാട്ടാനയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഒച്ചുത്തേവരെ പൂപ്പാറയിലെത്തിച്ച് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് കാട്ടാനയാക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും CPM പ്രവർത്തകരും കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. വനംവകുപ്പിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായും ആരോപണമുയർന്നു. പിന്നീട് ഉടുമ്പൻചോല MLA നേതൃത്വത്തിൽ പ്രദേശവാസികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. കൊല്ലപ്പെട്ട ഒച്ചുത്തേവരുടെ കുടുംബത്തിന് 10 രൂപ ധനസഹായം നൽകാൻ തീരുമാനമായി. ഇതിൽ 5 രൂപ ഉടൻ കൈമാറും. ആകെ തുകയിൽ 4 രൂപ റവന്യൂ വകുപ്പും ബാക്കി തുക വനം വകുപ്പുമാണ് നൽകുക. മൂന്നാറിൽ സഞ്ചാരികളെ വരവേൽക്കാൻ കൂറ്റൻ അത്തപ്പൂക്കളം. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ജീവനക്കാർ ഒരുമിച്ച് ചേർന്നൊരുക്കിയ ഈ പൂക്കള വിസ്മയം സഞ്ചാരികൾക്കും കൗതുക കാഴ്ചയായി. ഓണാഘോഷത്തിന്റെ നിറച്ചാർത്തിൽ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനും സഞ്ചാരികളെ വരവേൽക്കാൻ ഗാർഡനിലെ ജീവനക്കാരും ഒന്നിച്ച് ചേർന്നൊരുക്കിയത് 28 വലുപ്പമുള്ള കൂറ്റൻ അത്തപ്പൂക്കളം. 150 പൂക്കൾ ഉപയോഗിച്ചാണ് അത്തപ്പൂക്കളം തീർത്തത്. ഗാർഡനിൽ ലഭ്യമായ തനതു പൂക്കൾ ഉപയോഗിച്ച് വിവിധ നിറങ്ങൾ കോർത്തിണക്കിയാണ് പൂക്കളം ഒരുക്കിയത്. ഓണാവധിയിൽ മൂന്നാറിലെത്തിയ സ്വദേശികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും കൂറ്റൻ അത്തപ്പൂക്കളം കാണാൻ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. പൂക്കളത്തിന്റെ ഭംഗി ആസ്വദിച്ച സഞ്ചാരികൾ മൊബൈൽ ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്താനും മറന്നില്ല. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പൂക്കളത്തിന് മുന്നിൽ സമയം ചെലവഴിച്ചു. സഞ്ചാരികൾക്ക് ഹാപ്പി ഓണം ആശംസിച്ചാണ് ഗാർഡനിലെ ജീവനക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നത്. പൂക്കളുടെ നിറവും ഓണത്തിന്റെ ആഘോഷങ്ങളും ഒത്തുചേർന്നപ്പോൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കൂറ്റൻ അത്തപ്പൂക്കളം സഞ്ചാരികൾക്കും ഓണത്തിന്റെ മനോഹര ഓർമ്മയായി. ശീതകാല പച്ചക്കറികൾ വിളയുന്ന വട്ടവടയിൽ പുഷ്പകൃഷിയും. പൊന്നോണത്തെ വരവേൽക്കാൻ മുകേഷിന്റെ

0: പൂന്തോട്ടം. ശീതകാല പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും വിളനിലമായ വട്ടവടയിൽ പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് വേറിട്ട പുഷ്പകൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് അഭ്യസ്ത വിദ്യനായ മുകേഷ് എന്ന യുവാവ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും പിന്തുണയോടെ മുകേഷ് നടത്തിയ പുഷ്പകൃഷിയാണ് ഇപ്പോൾ നാടിനു മുഴുവൻ അഴകായി മാറിക്കൊണ്ട് വൻ വിജയം കൈവരിച്ചിരിക്കുന്നത്. പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമായ മുകേഷ് ഈ ഓണക്കാലം ലക്ഷ്യമിട്ടാണ് പച്ചക്കറികൾക്ക് പകരം ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തിരിഞ്ഞത്. 4000 ചെണ്ടുമല്ലി തൈകളാണ് തോട്ടത്തിൽ നട്ടുപരിപാലിച്ചത്. ഇതിൽ 2000 മഞ്ഞയും 2000 ഓറഞ്ചും ഇനത്തിൽപ്പെട്ട പൂക്കളാണ്. വിളവെടുത്ത പൂക്കൾ നിലവിൽ മൂന്നാർ മാർക്കറ്റിലാണ് വിറ്റഴിക്കുന്നത്. കിലോഗ്രാമിന് 60 രൂപ മുതൽ 80 രൂപ വരെ നിലവിൽ വില ലഭിക്കുന്നുണ്ട്. വട്ടവട കൃഷി ഓഫീസർ വിശാഖ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ ജീവനക്കാരനായ അഭിലാഷ് എന്നിവരുടെ കൃത്യമായ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും ഈ നേട്ടത്തിന് പിന്നിലുണ്ടെന്ന് മുകേഷ് പറയുന്നു. ഭാവിയിൽ വട്ടവട സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ പൂക്കൃഷി കൂടുതൽ വിപുലമാക്കാനാണ് ഈ യുവ കർഷകന്റെ തീരുമാനം. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പൂക്കൃഷി മികച്ച ലാഭം തന്നതിന്റെ സന്തോഷത്തിലാണ് മുകേഷും കുടുംബവും. പ്രകൃതി ഭംഗികൊണ്ട് സഞ്ചാരികളുടെ മനം കവർന്ന ഹൈറേഞ്ചിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിലച്ചിട്ട് 3 വർഷം പിന്നിടുന്നു. എലിഫന്റ് അബോട്ട് ബോട്ടിംഗ് സെന്റർ എന്ന പേരിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഒരു കാലത്ത് ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ്. ബോട്ടിംഗ് പുനരാരംഭിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ബോട്ടുകളെല്ലാം വർഷങ്ങളായി കരയിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. ഇവയിൽ ഭൂരിഭാഗവും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. ബോട്ടിംഗ് നിലച്ചതോടെ ആനയിറങ്കലിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് കുത്തനെ കുറഞ്ഞു. ഇതോടെ വലിയ പ്രതീക്ഷകളോടെ ബോട്ടിംഗ് സെന്ററിന് സമീപവും അനുബന്ധ പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ച ചെറുകിട കച്ചവടക്കാരും കടുത്ത പ്രതിസന്ധിയിലാണ്. കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാൻ മാതൃകയിൽ രാജ്യവ്യാപക മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കണം. ഡീൻ കുര്യാക്കോസ് MP. രാജ്യത്താകമാനം യുവജനങ്ങൾക്കിടയിൽ MDMA പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഭീതിജനകമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ UDF സർക്കാർ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് മാതൃകയിൽ രാജ്യവ്യാപക മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP റൂൾ 377 പ്രകാരം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. 2026 ജൂണിൽ കേരള സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെയും കേരള പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് ഉപയോഗത്തെയും കടത്തിനെയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ രാജ്യത്ത് കേരളം മാതൃകയായി മാറി. തൂഫാൻ സ്ട്രൈക്ക് വഴി കർശന നിയമ നടപടികളും മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കുന്നതും തൂഫാൻ വാരിയേഴ്സ് വഴി പൊതുബോധവൽക്കരണവും യുവജന പങ്കാളിത്തവും തൂഫാൻ കെയർ വഴി പുനരധിവാസം, കൌൺസിലിംഗ്, പിന്തുണ എന്നിവ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും നിരവധി കടത്ത് ശൃംഖലകളെയും നിരവധി അന്തർ സംസ്ഥാന സംഘങ്ങളെയും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്ത് സംഘടിത കുറ്റകൃത്യ സംഘങ്ങളിലൂടെ സംസ്ഥാന അതിർത്തികൾ കടന്നാണ് നടക്കുന്നതെന്നതിനാൽ ഓരോ സംസ്ഥാനവും ഒറ്റയ്ക്കെടുക്കുന്ന നടപടികൾ കൊണ്ട് മാത്രം ഈ വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടാനാകില്ല. ആയതിനാൽ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാൻ മാതൃകയിൽ ഒരു സമഗ്ര ദേശീയ മയക്കുമരുന്ന് വിരുദ്ധ ദൗത്യം കേന്ദ്ര സർക്കാർ ഉടൻ ആരംഭിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു.
1: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

0: ഇനി 8 മണിക്ക് മൻ കി ബാത് മലയാള പരിഭാഷ.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യം എന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
3: നമസ്കാരം സർ. നമസ്കാരം.
2: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
3: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. പിന്നീട് MBA ചെയ്തു. തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
2: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
3: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിൻ്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
2: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
3: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടൻ്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിൻ്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി. അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി? അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സാർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും അതായത് അവരുടെ ഹസ്ബൻഡും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
2: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
3: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത് ഈ ടൈമിൽ ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
2: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ. വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
3: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
2: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിൻ്റെ പിടിയിലാക്കുന്നില്ല, അതിൻ്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിൻ്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിൻ്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിൻ്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യൻ്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിൻ്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാലിപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ

മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിൻ്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തൻ്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തൻ്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിൻ്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റേതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിൻ്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിൻ്റെയും ജനപങ്കാളിത്തത്തിൻ്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതുകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഭേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021-ൽ ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു.

0: തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിംഗ് ലഭിച്ചു. തുടർന്ന് വെറും കാൽ ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലിസിന്റെ ആയിരക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5000-ൽ അധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത്, ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിൻ്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിൻ്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ അധികം സ്ത്രീകൾ കാടിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന് ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിൻ്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായ് യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിൻ്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിൻ്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിൻ്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിൻ്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തൻ്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിൻ്റെ ചെറിയ ഫാമിൻ്റെ വരുമാനം പൂർണ്ണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ അരഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിൻ്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിൻ്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തൻ്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിൻ്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തൻ്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിൻ്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയേ രാജ് കോർ ബേൻ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിൻ്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങളയക്കുന്ന അനുഭവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഇനി പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെ കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ച കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാർഡ് താ. പിൻ താ.
4: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനകരമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപ്പെരിമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയൂടം 1-ാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയൂടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷ പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കെന്റിൽ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജിലി ദസ്ലിക് സമ്മാനിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കെക്കിൽ SEO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായി ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുക്കിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിച്ചു വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മന്ത്രി M. ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ സീറാം സാംബശിവ റാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2 സെപ്റ്റംബർ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അംഗനവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ തായ്ലൻഡ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൗത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 40:07. ചലച്ചിത്ര ഗാനം കേൾക്കാം. ആനന്ദം എന്ന ചിത്രത്തിനു വേണ്ടി വിശാഖ് നായർ, സുജിത് സുരേശൻ, അശ്വിൻ ഗോപകുമാർ എന്നിവർ ആലപിച്ചത്. വരികൾ വിനീത് ശ്രീനിവാസൻ, സംഗീതം സച്ചിൻ വാര്യർ.

0: used in Mann Ki Baat program celebrates women's economic empowerment, girls entering space industry and agricultural innovation. Nepal issues fresh flood alert along Bhote Koshi River. 149 Indians rescued so far as death toll crosses 780. And in men's hockey, Germany and Spain locking horns for the coveted World Cup title in Belgium. And that's all in the news at 9. Good night.
1: Women's Asia Cup T20 cricket tournament 2026 in Dubai International.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 15. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ജോൺസൺ.

ഈ ഗാനത്തോടെ ചലച്ചിത്രഗാനം സമാപിച്ചു. ഇനി 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കേരളത്തിൽ പങ്കെടുത്ത പരിപാടികളുടെ റിപ്പോർട്ട്.

0: രാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷ ചടങ്ങ് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൗമുദി ചീഫ് എഡിറ്റർ ദീപു രവി സ്വാഗതമാശംസിച്ചു. മാറുന്ന മാധ്യമലോകത്ത് വിശ്വാസ്യതയും മാധ്യമധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ ഉദ്ഘാടന പ്രസംഗം.
2: ഞാൻ ഭാരതമാതാവിന്റെ പുണ്യപാദങ്ങളെ തൊട്ട് വന്ദിക്കുന്നു. Today on the occasion of the 150th anniversary celebrations of Kerala Kaumudi, the dignitary sharing the dais with me, our honorable governor of Keralam and Tamil Nadu, Sriman Rajendra Vishwanath Arlekar ji. When I get down from the flight, our honorable governor was introducing our young minister to me, the young and dynamic minister. This was the word of our honorable governor when I get down from the flight. Such a young and dynamic higher education minister in government of Kerala, Sriman Roji M. Janji, MLA of Alappuzha, Sriman AD Thomas ji, MLA of Satanur, Sriman BB Gobakumar ji, chief editor of Kerala Kaumudi, ശ്രീമാൻ ദീപു രവിജി, ജനറൽ സെക്രട്ടറി ആൻഡ് മൈ ലോങ് ടൈം ഫ്രണ്ട് SNDP യോഗം ശ്രീമാൻ വെള്ളപ്പള്ളി ജി, എല്ലാവർക്കും എൻ്റെ ഓണ സംസകൾ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട മലയാളത്തിലെ സുഹൃത്തുക്കൾക്ക് ഓണം വാഴ്ത്തുക്കളെയും എന്നുടേ നമസ്കാരത്തെയും ഞാൻ പറഞ്ഞു. നൗ This 150th anniversary celebrations, what our minister has said in Malayalam, I am going to repeat it in English. He said the great contribution of Kerala Kaumudi. Now I think you have to change the name Keralam Kaumudi. Previously it was Kerala Kaumudi. Now you have to change the name to Keralam Kaumudi. So he said about the contributions of the 150 years continuously rising the voice of the people, and our editor has said in his speech that we never change. How they are ethically fighting for the cause of the people has been explained. 115 years is not merely a number, it is a remarkable historical journey through generations and through the transformation of Kerala. Through the evolution of Indian democracy and through extraordinary changes in the way society communication with itself. For a newspaper to complete 115 years is not merely a matter of lifespan. In my opinion, it is a testament to trust, it is a testament to courage, and above all, it is a testament to the enduring power of ideas. I congratulate all the people of Kerala on the change of the name of their state. Kerala becomes Keralam. And I was chairing the Rajya Sabha when the bill was passed on 12th August 2026. I congratulate every Keralite for achieving this new name, because it represents the culture of Kerala. I could see the happiness on the faces of all the members that a historical error was now being corrected. That is was reflected when every member of parliament from Kerala, when they were speaking in Rajya Sabha. Kerala Kaumudi.

0: It is our unity in diversity that makes Bharat truly unique and resilient. Friends, for centuries, Aranmula Festival has attracted people from across India and the world. It has placed Aranmula predominantly on the cultural and tourism map while continuing to preserve its authenticity and spiritual character. Such traditions and a precious inheritance that we must protect for the future. I am sure the youngsters who are showing so much of interest in our traditions, they will protect this great tradition forever. I am confident that this active participation of the people, this centuries-old festival and its associated traditions will continue to flourish for generations to come. May the sacred waters of Bamba River continue to carry forward the glorious legacy of Aranmula. May the rhythm of the oars continue to echo the spirit of harmony and togetherness. Nani, Namaskaram, Jai Hind, Long Live Mother Bharat, Long Live Kerala.
1: സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാക്കുകൾ.
2: It's so vast and we have all this tremendous rich culture in our state. I have been always telling others that our Kerala has a big cultural heritage, very rich culture, and this whole culture has to be followed by the rest of our country, and that what I see today here is the same cultural heritage, same cultural richness. So that richness, that culture has to be maintained. My request to the government of Kerala that this festival should be developed in a tourism way. This can be given a status of tourism, and all other people from our country and other parts of the world can be invited for this particular function, not only because there are other races are there, but this type of function that propounds, that propagates our culture, which is this particular, I was told that function is for more than 600 years it is happening here. The so rich is our tradition, so this has to be brought before our country, before the world.
1: തുടർന്ന് ഉപരാഷ്ട്രപതി വെള്ള പതാക വീശി ജലമേളയ്ക്ക് തുടക്കം കുറിച്ചു. എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിലെ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് പമ്പാനദിയിലെ ജലമേളയിൽ അണിനിരന്നത്.
3: തുടർന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, ബിന്ദു കൃഷ്ണ, റോജി എം ജോൺ, കെ എ തുളസി, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദ്വിദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. ഉപരാഷ്ട്രപതി നാളെ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് രാത്രി 9:30 കേൾക്കാം.
4: ഇപ്പോൾ വുമൻസ് ഏഷ്യ കപ്പ് ടി20 ക്രിക്കറ്റ്.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 58:41. ഇനി 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ ഡൽഹി റിലേ.